0: വചനങ്ങളിലൂടെ.
1: നിങ്ങൾ പരസ്പരം ഏർപ്പെടുന്ന കരാറുകൾ പാലിക്കണം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

91.7 FM. Qatar's favorite radio station.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency now available on Amazon Music.
2: ഹായ്, ഞാൻ രാജലക്ഷ്മി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: ഹാപ്പിനെസ് ഫ്രീക്വൻസി. ലുലുവിൽ ബിഗ് സേവിംഗ്സ്, ലുലു മെഗാ ഡീൽസ് ഇതാ വീണ്ടും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ കാറ്റഗറികളിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങാനും കൂടുതൽ പണം ലാഭിക്കാനും മികച്ച ഓഫറുകൾ സ്വന്തമാക്കാനും വൻ അവസരം.
1: ഫ്രഷ് ഫുഡ്, ഗ്രോസറീസ്, ഡെയിലി എസെൻഷ്യൽസ് മുതൽ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ഹോം അപ്ലയൻസസ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ആൻഡ് മച്ച് മോർ.
0: മറക്കേണ്ട, ലുലു മെഗാ ഡീൽസ് ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മാത്രം.
1: മെഗാ സേവിംഗ്സ്, മെഗാ ചോയ്സ്.

0: FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. സ്മാർട്ട് ടോക്ക്. മാറുന്ന ജീവിതശൈലി, ഭക്ഷണ ശീലങ്ങൾ, ഇതൊക്കെ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണല്ലേ. എല്ലാവർക്കും സ്വാഗതം സ്മാർട്ട് ടോക്കിലേക്ക്. സ്മാർട്ട് ടോക്കിൽ ഞാൻ നിസ നിങ്ങളുടെ കൂടെ എത്തുകയാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, വളരെ വളരെ സ്പെഷ്യലായ ഒരു അതിഥിയാണ് ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. നിങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാകും, മൈ ഷുഗർ ക്ലിനിക് എന്ന് പറയുന്ന ആ ഒരു പേജിന്റെ വീഡിയോസും അല്ലെങ്കിൽ ആ പേജിൽ വരുന്ന മാജിക് പ്ലേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടുപോയിട്ടുണ്ടാകും. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായ സാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന മൈ ഷുഗർ ക്ലിനിക്കിൽ നിന്നും ഡോക്ടർ ഷംനാദ് ആണ് ഇന്ന് നമ്മളുടെ കൂടെ എത്തുന്നത് സ്മാർട്ട് ടോക്കിൽ. ഡോക്ടർ സ്വാഗതം. മൈ ഷുഗർ ക്ലിനിക്, ഇത് കണ്ടപ്പോ തന്നെ നമ്മളൊക്കെ ശ്രദ്ധിച്ചു, എന്താണ് ഇതിന്റെ പിന്നിൽ, എന്താണ് സ്റ്റോറി എന്നൊക്കെ നമ്മൾ ഒന്ന് അന്വേഷിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു ഡോക്ടർ, മൈ ഷുഗർ ക്ലിനിക് എന്നുള്ള പേജും അല്ലെങ്കിൽ ഇത് എന്താണ്? ശരിക്കും
1: പറഞ്ഞാല് ഞങ്ങള് രണ്ട് നെഫ്രോളജിസ്റ്റുകൾ, കിഡ്നി രോഗ വിദഗ്ധരാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഡോക്ടർ അരുണും ഡോക്ടർ ശ്യാമനാഥും. അപ്പൊ ഇതില് ഞങ്ങൾ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മുടെ നാട്ടില് കിഡ്നി രോഗികൾ കൂടുന്നു, ഡയാലിസിസ് പേഷ്യൻസ് കൂടുന്നു, ഡയാലിസിസ് സെന്റേഴ്സ് കൂടുന്നു. നമ്മള് അതൊരു അതിങ്ങനെ നോക്കി കണ്ട് നിൽക്കാതെ അതിനൊരു അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് ഞങ്ങൾ ചിന്തിച്ചു. കാരണം ഞങ്ങൾ നോക്കിയപ്പം ഒരു ഡയാലിസിസ് യൂണിറ്റിൽ ഡയാലിസിസിന് വിധേയരാകുന്ന 70% ആൾക്കാരും പ്രമേഹം എന്ന് പറയുന്ന അസുഖമാണ് അവരെ കിഡ്നി രോഗിയാക്കിയത്, മനസ്സിലാകുന്നുണ്ടോ? അപ്പം പ്രമേഹത്തെ വന്നിട്ട് ചികിത്സിക്കുന്നതിന് അല്ലെങ്കിൽ കിഡ്നി അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നമ്മൾ അത് വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യാം, എങ്ങനെ പ്രതിരോധിക്കാം. അപ്പം ഞങ്ങൾ മനസ്സിലാക്കിയപ്പോ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെ ഡയാലിസിസ് പേഷ്യൻസിന്റെ നമ്പർ കൂടുന്നു. രണ്ടാമത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിലെ വളരെ ചെറുപ്പക്കാർക്ക് പ്രമേഹം വന്നു തുടങ്ങി. പണ്ടൊക്കെ വളരെ 50 വയസ്സിന് ശേഷം 60 വയസ്സിന് ശേഷം വന്ന പ്രമേഹം ഇന്ന് 30 ഈവൻ പ്ലസ് ടു വിദ്യാർത്ഥികളിൽ വരെ ടൈപ്പ് ടു ഡയബറ്റീസ് നമ്മൾ കണ്ടുപിടിച്ചു തുടങ്ങി. അപ്പൊ ഇതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. കാരണം ഒരു 15 വർഷം 20 വർഷം ഡയബറ്റീസ് കഴിയുമ്പോൾ അത് അനിയന്ത്രിതമാണെങ്കിൽ അതെല്ലാം കിഡ്നി രോഗമായിട്ട് മാറും. അപ്പൊ ഡയാലിസിസ് രോഗികളുടെ ഇപ്പോഴത്തെ ഒരു ആവറേജ് ഏജ് 55-60 വയസ്സാണെങ്കിൽ അതൊരു 40-45 വയസ്സിലേക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി വരും തലമുറയ്ക്ക് ചിലപ്പം 35 വയസ്സിലൊക്കെ തന്നെ ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഡയാലിസിസ് രോഗികളായിട്ട് മാറുന്ന അവസ്ഥ വരും. അപ്പൊ അതാണ് ഞങ്ങള് മൈ ഷുഗർ ക്ലിനിക് എന്ന് പറഞ്ഞിട്ട് പേഷ്യന്റ് അവയർനെസ്സും അതുപോലെ ഒരു പ്രിവെന്റീവ് ആസ്പെക്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും നമ്മൾ വലിയ വലിയ ആശുപത്രികള്, കെട്ടിടങ്ങള്, മരുന്നുകള് അതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്, ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുന്നത്. പക്ഷെ ഈ മോഡേൺ മെഡിസിനിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അത് തന്നെയാണ് മൈ ഷുഗർ ക്ലിനിക്കിന്റെ ഒരർത്ഥവാക്യം. ഞങ്ങൾ എങ്ങനെ നമുക്കിതിനെ പ്രിവെന്റ് ചെയ്യാം, അതിന് കാരണമാകുന്ന കാര്യങ്ങൾ അഡ്രസ് ചെയ്യുക. അതിന് ഏറ്റവും വലിയ കാര്യമാണ് ലൈഫ് സ്റ്റൈൽ, നമ്മുടെ എക്സസൈസ് ഇല്ലായ്മ, പൊണ്ണത്തടി, അമിതമായിട്ടുള്ള ഭക്ഷണം, സ്ലീപ്പ് ഇല്ലായ്മ, സ്ട്രെസ് കൂടിയത്, ഇതെല്ലാമാണ് നമ്മളെ രോഗികളാക്കുന്നത്. അപ്പം ഈ ഡയബറ്റീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളെ ശരിക്കും അവയർനെസ്സോടുകൂടി അവരെ നമ്മള് ജനങ്ങളെ സമീപിച്ചു കഴിഞ്ഞാല് അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെന്നും, നമ്മൾ ഈ പറയുന്ന ഈ ഡയാലിസിസ് പേഷ്യൻസിന്റെ ഈ നമുക്ക് സത്യത്തിൽ ഈ രീതിയിൽ പ്രവർത്തിച്ചാൽ പ്രതിരോധിക്കാം എന്ന് മനസ്സിലാക്കിയാണ് ഞങ്ങൾ ഇങ്ങനെ മൈ ഷുഗർ ക്ലിനിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജും ഒരു ക്ലിനിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ ക്ലിനിക്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഒരു മരുന്നും നമ്മളിവിടെ വിൽക്കുന്നില്ല. ഒരു ലാബ് ചെക്ക് ചെയ്യാൻ, ഐ മീൻ അങ്ങനെ ഒരു സർവീസസ് എന്ന് പറഞ്ഞാൽ ഡയറ്റീഷ്യൻ സർവീസസ് ആണ് ഞങ്ങൾ കൊടുക്കുന്നത്. നമ്മള് ഭയങ്കര ഡിഗ്രികളൊക്കെ മേടിക്കും, MBA MBBSഉം അങ്ങനെ പല പല ഡിഗ്രികളുണ്ട്. പക്ഷെ എങ്ങനെ കഴിക്കണം, എന്ത് കഴിക്കണം എന്ന് അറിയാത്തവരാണ് നമ്മളുടെ ഭൂരിപക്ഷം ആൾക്കാർ. അത് തന്നെയാണ് നമ്മൾ അസുഖത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഭക്ഷണം ശരിയായി, എങ്ങനെ കഴിക്കണം, എന്ത് കഴിക്കണം എന്ന് അറിയാത്തവരാണ് നമ്മളുടെ ഭൂരിപക്ഷം ആൾക്കാർ. അത് തന്നെയാണ് നമ്മൾ അസുഖത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഭക്ഷണം ശരിയാക്കി

0: അത് ഞങ്ങളിങ്ങനെ മുമ്പോട്ട് കൊണ്ടുവന്നു.
1: എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് മൈ ഷുഗർ ക്ലിനിക്? ഇത് ആരുടെ സജഷൻ ആയിരുന്നു? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനമാണോ?
0: ഇത് ഡോക്ടർ അരുണിന്റെ സജഷൻ ആണ്, മൈ ഷുഗർ ക്ലിനിക് എന്ന് പറഞ്ഞാല് നമുക്ക് പഞ്ചസാരക്ക് വേണ്ടി ഒരു ക്ലിനിക് എന്ന് പറഞ്ഞാൽ പേര് തന്നെ ആൾക്കാർക്ക് ക്യാച്ച് ചെയ്യണം. അത് നമ്മളൊരു പേടിപ്പെടുത്തുന്നതല്ല, നമ്മളിപ്പം പ്രമേഹം എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ പേടിപ്പിക്കലാണല്ലോ. പക്ഷെ ഇത് നമുക്കത് നമ്മളുടെ ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു അസുഖത്തെ വളരെ ഫെമിലിയർ ആയിട്ട് അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു വാക്ക് തന്നെ ഉപയോഗിച്ച് അവരെ ആകർഷിക്കാനും നമ്മൾക്ക് പ്രിവെന്റ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു സംഭവമാണ് മൈ എന്റെ പഞ്ചസാര ക്ലിനിക് എന്നാണ്.
1: മലയാളത്തിലാക്കുന്ന
0: രീതി തന്നെയാണ്, മലയാളത്തിൽ അർത്ഥമാക്കുന്ന രീതി തന്നെയാണ് ഈ പേര് രൂപീകരിച്ചിരിക്കുന്നത്.
1: അതുപോലെ
0: ഞങ്ങൾ പറയുന്നത് മുഴുവൻ പഞ്ചസാരയെ കുറിച്ചാണ്. പഞ്ചസാരയുടെ പലതരം ഉറവിടങ്ങളെ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് മൈ ഷുഗർ ക്ലിനിക്.
1: ഓക്കെ, ഈ മൈ ഷുഗർ ക്ലിനിക്കിന്റെ വീഡിയോസ് ഞാൻ തുടർച്ചയായിട്ട് കാണുന്ന ഒരാളാണ്. ഈ കാണുന്ന സമയത്ത് ഈ പ്ലേറ്റ് കാണുമ്പോ, ഈ മാജിക് പ്ലേറ്റ് കാണുമ്പോ ഞാനും വിചാരിക്കും ഇത് എനിക്ക് നമുക്ക് സിമ്പിളായിട്ട് ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ എന്ന് എപ്പോഴും വിചാരിക്കാറുണ്ട്. ഈ മാജിക് പ്ലേറ്റിനെ കുറിച്ച് നമ്മൾക്കൊന്ന് പരിചയപ്പെടുത്താം.
0: തീർച്ചയായിട്ടും എനിക്ക് ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പലരും നമ്മളെ ദുബായിൽ നിന്നും കുവൈറ്റിൽ നിന്നും ഒക്കെ വിളിക്കുമ്പോൾ ഞാൻ അവരെ കുറിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്റെ അടുത്ത് പ്രമേഹമൊക്കെ ആയിട്ട് നമ്മൾ ക്ലിനിക്കിൽ വരുമ്പോ, അപ്പൊ നിങ്ങൾ കുവൈറ്റിൽ എത്തിയപ്പോ അല്ലെങ്കിൽ ഖത്തറിൽ എത്തിയപ്പോ നിങ്ങളുടെ വെയിറ്റ് എത്രയായിരുന്നു? പലർക്കും 10-25 kilos ഈ പ്രവാസ ജീവിതം കൊണ്ട് കൂടുന്നത്. അപ്പം നമുക്ക് അതിനകത്തൊരു മാജിക് പ്ലേറ്റ് എന്ന് പറയുന്ന സത്യം പറഞ്ഞാല് ഒരു ഒറ്റമൂലിയാണ് ഈ അസുഖങ്ങളെ പ്രതിരോധിക്കാൻ. നമുക്ക് വളരെ നിസ്സാരമാണ്, നമ്മളുടെ ഒരു പ്ലേറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാല് അതിനെ പാതിയായിട്ട് ആദ്യം ഡിവൈഡ് ചെയ്യാം. അതിന്റെ പകുതി ഭാഗം പച്ചക്കറികളും ഫ്രൂട്ട്സും, അതിനകത്ത് വെജീസ് എന്നാണ്, ഗ്രീൻ വെജിറ്റബിൾസ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ഒരു പ്ലേറ്റിന്റെ 50% വെജിറ്റബിൾസും മിനിമൽ ഫ്രൂട്ട്സും ആയിരിക്കണം. അത് ബാക്കിയുള്ള 50% നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഭാഗിക്കണം. അതിന്റെ ഒരു ഭാഗമാണ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാല് ധാന്യങ്ങളാണ്, ഏതെങ്കിലും നമുക്കിപ്പോ അരി ആണെങ്കിലും ഗോതമ്പാണെങ്കിലും ആട്ടയാണെങ്കിലും മൈദ ആണെങ്കിലും എല്ലാം റാഗി ആണെങ്കിലും ഒക്കെ എന്താണ്, സിറിയൽസ് ആണ്, കാർബോഹൈഡ്രേറ്റിന്റെ സോഴ്സ് ആണ്. അതിന്റെ ബാക്കി 25% നമ്മൾ എന്തായിട്ട് പ്രോട്ടീൻ ആയിട്ട് എടുക്കണം. അപ്പൊ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് മാജിക് പ്ലേറ്റ് ആക്കണമെങ്കിൽ, നിങ്ങളിപ്പോ ഇഡലിയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ 2 ഇഡലി അല്ലെങ്കിൽ ഒരു 2.5 ഇഡലി, അപ്പൊ നിങ്ങൾ പറയും ഭയങ്കരമായിട്ട് വിശപ്പ് എങ്ങനെ സഹിക്കും അല്ലെ? പക്ഷെ ആ 2.5 ഇഡലി ആ പ്ലേറ്റിന്റെ 25% കവർ ചെയ്യുക. ബാക്കി 25% നിങ്ങൾക്കൊരു കടലക്കറി എടുക്കാം, അല്ലെങ്കിൽ 2 മുട്ട പുഴുങ്ങിയത് വെക്കാം, പിന്നെ നമുക്കൊരു സാമ്പാറും വെക്കാം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ വെജീസ് നമുക്ക് സാമ്പാറിൽ നിന്ന് വെജീസ് കിട്ടി, നമുക്ക് മുട്ടയിൽ നിന്ന് പ്രോട്ടീൻ കിട്ടി, ഇനി ആ ഇഡലിയിൽ നിന്ന് നമുക്ക് സിറിയൽസ് കിട്ടി, കാർബോഹൈഡ്രേറ്റ് കിട്ടി. ഇത് തന്നെയാണ് ഒരു മാജിക് പ്ലേറ്റിന്റെ കൺസെപ്റ്റ്. ഒരു പ്ലേറ്റിൽ 4 ഘടകങ്ങൾ എന്തായിട്ടും വേണം. എന്താണ്? സിറിയൽസ് അഥവാ കാർബോഹൈഡ്രേറ്റ് വേണം, അത് 25%. പ്രോട്ടീൻ, അത് നമുക്ക് ഇറച്ചി, മീൻ, മുട്ട, പയർ, കടല, സോയാബീൻ, എല്ലാം എന്തുമാകാം, അത് 25% വേണം. ബാക്കി 50% എന്തായിരിക്കണം? വെജീസ് ആയിരിക്കണം. ഈ പിന്നെ നമുക്ക് ഫ്രൂട്ട്സിന്റെ ഘടകങ്ങളും കൂടെ ആ പ്ലേറ്റിൽ വേണം. ഇനിയിപ്പോ ഉച്ചയ്ക്ക് ഒരു ഊണ് നമ്മൾ എടുക്കുവാണെങ്കിൽ 25% ഞാൻ പറയുന്ന വേവിച്ചുവെച്ച പഞ്ചസാര, അതാണ് നമ്മുടെ അരി എന്ന് പറയുന്നത്. അത് നമ്മൾ ചോറ് തന്നെ കഴിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പലരും നമ്മൾ ചോറൊന്നും കഴിക്കാതെ എന്തോ വിഷമിച്ച് പല പല സാധനങ്ങളൊക്കെ കഴിച്ചു പോകും. എന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് സാധാ ചോറ് തന്നെ കഴിക്കാം. പക്ഷെ അളവ് 25% ആക്കണം ആ പ്ലേറ്റിന്റെ. ഈ 25%, ഒരു ക്വാർട്ടർ നമ്മൾ ചോറെടുക്കുക, ബാക്കിയുള്ള ക്വാർട്ടർ ഇപ്പൊ ഫിഷ് കറി ആണെങ്കിൽ കറി വെച്ച ഫിഷ് നമുക്ക് കഴിക്കാം, കറി വെച്ച ചിക്കൻ കഴിക്കാം, അല്ലെങ്കിൽ പയർ പുഴുങ്ങിയത് നമുക്ക് വെജിറ്റേറിയൻസ് ആണെങ്കിൽ പയറോ കടല അങ്ങനെ പുഴുങ്ങിയത് എടുക്കാം. ബാക്കി ഈ 50% ഒരു കുക്ക്ഡ് വെജിറ്റബിൾ, കുക്ക്ഡ് വെജിറ്റബിൾസ് പറഞ്ഞാൽ നമുക്കിപ്പം പയർ തോരന് അല്ലെങ്കിൽ ബീൻസ് തോരന്, അല്ലെങ്കിൽ നമുക്കൊരു മെഴുക്ക് വരട്ടി, അല്ലെങ്കിൽ നമുക്കൊരു അവയല്, ബാക്കി 25% സാലഡും എടുക്കാം. അപ്പൊ നമ്മൾ ഈ കുക്ക് ചെയ്ത വെജീസ് നമ്മൾ 50% കഴിക്കുമ്പോ ഒരു അപകടമുണ്ട്. മെഴുക്ക് വരട്ടി എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ വിചാരിക്കും അത് വെജിയാണ്, പക്ഷെ ഭയങ്കരമായിട്ട് എണ്ണയിട്ട് കറുത്ത് ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള വെജീസ് ആയിരിക്കും, അതിൽ നിന്ന് ഒത്തിരി എണ്ണയൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് റൈസ് വേണം, നമുക്ക് ഫിഷോ ചിക്കനോ പയറോ കടലോ ആയിട്ട് പ്രോട്ടീൻ വേണം, പിന്നെ 25% നമുക്ക് കുക്ക്ഡ് വെജിറ്റബിൾസ് വേണം. അത് നമ്മുടെ ബീൻസ് തോരനാകാം, മെഴുക്ക് വരട്ടിയാകാം, അല്ലെങ്കിൽ നമുക്ക് അവിയലാകാം, ബാക്കി 25% ഗ്രീൻ സാലഡും ആകാം. അപ്പൊ നമുക്കൊരു ഹെൽത്തി ഊണ് നമുക്ക് മാജിക് പ്ലേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനിയിപ്പോ രാത്രിയിലൊക്കെയാണ്, നിങ്ങൾ അറേബ്യൻ നാടുകളിലാണ്, ഒത്തിരി അറബിക് ഡിഷസ് ഒക്കെ ഉള്ള സാധനമാണ്. രാത്രി ഒരു ഡിന്നർ നിങ്ങൾക്ക് ഒരു കബ്സർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മന്തി ആയിരിക്കാം. പക്ഷെ അവിടെയും ഈ പ്രപ്പോർഷൻ, മന്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലാണെങ്കിലും അവിടുത്തെ കാര്യം എനിക്കറിയത്തില്ല, പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ റൈസാണ്. റൈസിന്റെ പോർഷൻ ഇതുപോലെ കുറച്ച്

0: പ്രോട്ടീൻ, നമുക്ക് ചിക്കൻ ആണെങ്കിലും ചിക്കൻ അൽഫാമോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ബാക്കിയുള്ള 50% സാലഡ്സിലേക്ക് മാറ്റുക. അപ്പൊ ഈവൻ മന്തി പോലും നമുക്ക് മാജിക് പ്ലേറ്റ് ആക്കാം. പിന്നെ നിങ്ങൾ കൂടെ കഴിക്കുന്ന മയണൈസ് അത് ഭയങ്കര അപകടമാണ്, അത് ഒഴിവാക്കണം. സാധാരണ പച്ചവെള്ളം കുടിച്ച് തന്നെ വയറ് നിറയ്ക്കുക. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാല് ഈ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ടുള്ള ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു വെപ്പൺ. അത് തന്നെയാണ് ഞങ്ങൾ മാജിക് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ മാജിക് പ്ലേറ്റ് ഇംപ്ലിമെന്റ് ചെയ്ത് പിന്നെ എക്സസൈസ്, നമ്മൾ രാവിലെ ദിവസം 30 മിനിറ്റ് ആണ് നമുക്ക് എക്സസൈസ് എന്ന് പറയുന്നത്. 30 മിനിറ്റ്സ് എ ഡേ, അറ്റ്ലീസ്റ്റ് 5 ഡേയ്സ് എ വീക്ക്. ഭയങ്കര എക്സസൈസ് ഒന്നും വേണ്ട, ബ്രിസ്ക് ആയിട്ട് വാക്ക് ചെയ്താൽ മതി. എല്ലാരും ജിമ്മിൽ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കും, പല പല പല വലിയ പ്ലാനുകൾ ചെയ്യും, അവസാനം ഒന്നും ചെയ്യാതെ കിടന്നുറങ്ങും. അതിനെക്കാട്ടി നല്ലതാണ് നാളെ തന്നെ എന്നെ കേൾക്കുന്ന ഒരു നാളെ തന്നെ രാവിലെ ഒരു 30 മിനിറ്റ് നിങ്ങളുടെ വീട്ടിന്റെ ഫ്രണ്ടില്, എന്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഇടനാഴിയിൽ ഒരു 30 മിനിറ്റ് സ്പീഡിൽ നടക്കുക. രാത്രിയിലത്തെ ഡിന്നർ ഈ പറഞ്ഞ പോലെ മാജിക് പ്ലേറ്റ് ആയിട്ട് കുറച്ച് നേരത്തെ ആക്കുക. പിന്നെ നമുക്ക് എക്സസ് കാലറീസ്, സ്വീറ്റ്സ്, ഡീപ് ഫ്രൈഡ്, പ്രോസസ്ഡ് ഫുഡ്, അതെല്ലാം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാല് നമ്മളുടെ ഈ പ്രവാസികളുടെ ആരോഗ്യം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും, വീണ്ടെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു വരുമ്പോ കുറെ സമ്പാദ്യം ഉണ്ടായിരിക്കും, പക്ഷെ അതൊന്നും ആസ്വദിക്കാനായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവത്തില്ല എന്നുള്ള ഒരു വിഷമിക്കുന്ന കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
1: ആരോഗ്യ കാര്യത്തിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ ഷംനാദ് ആണ് നമ്മളുടെ അടുത്ത് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മൈ ഷുഗർ ക്ലിനിക്കിൽ നിന്നും. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി അദ്ദേഹം നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം സ്മാർട്ട് ടോക്ക്.

0: സ്മാർട്ട് ടോക്ക്. സ്മാർട്ട് ടോക്ക് ഇന്ന് ആരോഗ്യത്തിന്റെയും നല്ല ഭക്ഷണത്തിന്റെയും വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ളത് മൈ ഷുഗർ ക്ലിനിക് എന്ന സോഷ്യൽ മീഡിയ പേജിൽ നിന്നും ഡോക്ടർ ഷംനാദ് ആണ്. ഡോക്ടറുടെ ഈ വീഡിയോസിന് കിട്ടുന്ന റെസ്പോൺസ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷം നൽകുന്നുണ്ട്? ആളുകളൊക്കെ അവരുടെ പ്ലേറ്റ് ഈ പറഞ്ഞ പോലെ മാജിക് പ്ലേറ്റ് ആക്കി മാറ്റുന്നു, വ്യത്യാസങ്ങൾ വരുത്തുന്നു, അത് നിങ്ങൾക്ക് നൽകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എത്രമാത്രം വലുതാണ്?
1: ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ ഞാനാണെങ്കിലും ഡോക്ടർ അരുണാണെങ്കിലും ഒരു തരത്തിലുള്ള പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. നമ്മുടെയൊക്കെ ഒരു പ്രൈവസിയും ആ ഒരു ഒതുങ്ങി കൂടുന്ന ഒരു തരം പ്രകൃതമുള്ളവർ തന്നെയാണ്. പക്ഷെ ഇതില് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാല് ഞങ്ങളെ കാണാത്തവര്, നേരിട്ട് സംസാരിക്കാത്തവര്, ഇതിൽ നിന്നും വെയിറ്റ് കുറച്ചവരുണ്ട്, അവരുടെ ലൈഫ് സ്റ്റൈൽ ബെറ്റർ ആക്കിയിട്ടുള്ളവര്, മരുന്ന് കുറച്ചവരുണ്ട്. അപ്പൊ ഇതൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു റെവല്യൂഷൻ ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഇത് തുടങ്ങിയതിന്റെ ഉദ്ദേശം തന്നെ ഞങ്ങളുടെ പണി ഇല്ലാതാക്കാനാണ്. ഡയാലിസിസ് പേഷ്യന്റിന്റെ എണ്ണം കുറയ്ക്കാന്നുള്ളതാണ് ഞങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം. അല്ലാതെ അവരെ ചികിത്സിച്ച് മീൻസ് അതിനെ അതിന്റെ ഓപ്പോസിറ്റ് ചിന്തിച്ചവരാണ്. അപ്പൊ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾക്ക് എത്താനായിട്ട് ഇവർ ഈ തരുന്ന റെസ്പോൺസ് ഭയങ്കര പ്രചോദനമാണ്. പ്രത്യേകിച്ച് നമുക്ക് മിഡിൽ ഈസ്റ്റിലുള്ള, കാരണം മലയാളത്തിൽ ഇവ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നവരാണ് നമ്മുടെ പ്രവാസികൾ. അപ്പൊ അവരാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. കാരണം നാട്ടില് ഉള്ളവർ പോലും തിരിച്ചറിഞ്ഞില്ലെങ്കിലും എയർപോർട്ടിലും അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് അക്സെപ്റ്റൻസ് ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങൾ കുറേയും കൂടെ മനസ്സിലാക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അത് തന്നെ ഒരു പ്രചോദനമാണ്. നല്ല കാര്യങ്ങൾ നമ്മൾ ആൾക്കാരുടെ അടുത്ത് പറയുമ്പോൾ അവർ ചേഞ്ച് ചെയ്യും. ജീവിതശൈലി രോഗം എന്ന് പറയുന്ന ഒരു അസുഖത്തെ ജീവിതശൈലി ശരിയാക്കാതെ മരുന്നുകൾ കൊണ്ട് മാത്രം ചികിത്സിക്കുന്നതിൽ ഒരു അപകടമുണ്ട്. കാരണം ഇപ്രകാരം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പനി വന്നു, പാരസെറ്റമോള് കഴിച്ചാൽ പനി മാറും അല്ലെ, ചൂട് മാറും. പക്ഷെ അസുഖം മാറണമെങ്കിൽ അതിന്റെ കാരണം കണ്ടെത്തി നമ്മൾ ചികിത്സിക്കണമല്ലോ. അതുപോലെ തന്നെയാണ് ഡയബറ്റീസ് എന്ന് പറയുന്നതും, അതുപോലെ പി സി ഒ ഡി എന്ന് പറയുന്നത്, ഫാറ്റി ലിവർ എന്ന് പറയുന്നത്, ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ്. ആ ലൈഫ് സ്റ്റൈൽ ശരിയാക്കിയാൽ മാത്രമേ എന്താകത്തുള്ളൂ, അതിനകത്തു നിന്നുള്ള ഒരു മോചനം ഉണ്ടാകത്തുള്ളൂ, റെമിഷൻ ഉണ്ടാകത്തുള്ളൂ, കൺട്രോൾ ഉണ്ടാകത്തുള്ളൂ. അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് റോള് വഹിക്കേണ്ടവര് ഡയറ്റീഷ്യൻസ് ആണെന്ന് ഞാൻ പറയും. കാരണം ഞാൻ എപ്പോഴും പേഷ്യന്റ്, ഞങ്ങൾ വൺ ടൈം കൺസൾട്ടേഷൻ കൊടുക്കുന്നില്ല. സാധാരണ ഒരു ഫേമസ് ആകുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിക്കുന്ന എന്താണ്, നമ്മളുടെ കൂടുതൽ കൺസൾട്ടേഷൻ നടക്കുക, നമ്മൾ കൂടുതൽ പേഷ്യൻസിനെ കാണുക എന്നുള്ളതാണ്. പക്ഷെ മൈസൂർ ക്ലിനിക്കില് എന്നെ കാണാനായിട്ടൊരു ഓൺലൈൻ അവസരം ഇല്ല, അല്ലെങ്കിൽ ഡോക്ടർ അരുണെ കാണാനായിട്ടൊരു ഓൺലൈൻ അവസരം ഇല്ല. ഇതിനകത്ത് ഡയറ്റീഷ്യൻ ഓറിയന്റഡ് പ്രോഗ്രാംസിലോട്ടേ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന്നെ കാണാനായിട്ട് ഇപ്പൊ ഒരു 700 rupees മേടിച്ച് ഒരാൾ വന്ന് എന്റെ സംസാരം കേട്ടാലും അയാൾക്ക് ഒരു മാറ്റം ഉണ്ടാകത്തില്ല, മനസ്സിലാകണം. അയാൾക്ക് എപ്പോഴേ മാറ്റം ഉണ്ടാകത്തുള്ളൂ, അയാളുടെ ജീവിതശൈലി ഇംപ്രൂവ് ചെയ്താൽ മാത്രമേ ഡിസോർഡേഴ്സിന്റെ കൺട്രോളിൽ ചേഞ്ച് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മൈസൂർ ക്ലിനിക്ക് പലരും പരാതി പറയും, എന്താണ് സാറേ വൺ ടൈം കൺസൾട്ടേഷൻ ഇല്ലാത്തതെന്ന്. പക്ഷെ ഇതാണ് ഞങ്ങൾ അതിനു മുമ്പിൽ വെച്ചിരിക്കുന്നത്. സോ വി തിങ്ക് ദാറ്റ് ഈ ഡയറ്റീഷ്യൻ ഹാസ് എ പിവോട്ടൽ റോൾ കൺട്രോൾ ഓഫ് ലൈഫ് സ്റ്റൈൽ. അതാണ് ഡയറ്റും എക്സസൈസും ആണ് ഇതിനകത്ത് രണ്ട് മുദ്രാവാക്യം ഉണ്ടെങ്കിൽ, ജീവിതശൈലി രോഗങ്ങൾ പ്രിവെന്റ് ചെയ്യാനായിട്ട് രണ്ട് മുദ്രാവാക്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് ഡയറ്റും എക്സസൈസാണ്. മരുന്നുകൾ വേണ്ടെന്നില്ല, എന്നെ കേൾക്കുന്ന ആരും വിചാരിക്കരുത് മരുന്നുകൾ കഴിക്കണ്ടെന്നല്ല എന്ന് ഡോക്ടർ പറയുന്നത്. അല്ല, മരുന്നുകൾ വേണം, നിയന്ത്രണം വേണം, ഡോക്ടർ ഫോളോ അപ്പ് വേണം. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഡയറ്റും ലൈഫ് സ്റ്റൈലും ആണ്. അത് ശരിയാക്കുന്നത് വഴി തന്നെ ചിലപ്പോൾ നിങ്ങൾ കഴിക്കുന്ന മരുന്ന് ഗണ്യമായി കുറയ്ക്കാൻ പറ്റും, ചിലപ്പോൾ നിർത്താനും പറ്റും. ഈവൻ റെമിഷൻ ഈസ് പോസിബിൾ ഇൻ ഡയബറ്റീസ്.
2: മാത്രല്ല, ഡോക്ടറുടെ സൗണ്ടും മോഡുലേഷനും ഒക്കെ നമുക്ക് നല്ല പരിചിതമാണ് കേട്ടോ. ഓക്കെ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം എന്താണ്?
1: ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നതെന്ന് വെച്ചാല് ഡയബറ്റീസ് ഡോക്ടർ പറയുന്നത് ഇതൊക്കെ സത്യമാണോ, പിന്നെ ഈ ഒരു മാജിക് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ സംഭവമാണോ. ഞങ്ങൾ കേൾക്കുന്ന ഏറ്റവും മലയാളികൾക്ക് ശരിക്കും പറഞ്ഞ ഒരു ഹൈപ്പിന്റെ പുറകെ പോകുന്ന ഒരു ടെൻഡൻസി മലയാളികൾക്കുണ്ട്. ഞങ്ങള് രാവിലെയും വൈകിട്ടും എപ്പോഴും വന്നിട്ട് ഇങ്ങനെ പ്ലേറ്റിനകത്ത് ഇങ്ങനെ കഴിക്കണം ഇങ്ങനെ കഴിക്കണം എന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ലേ, നിങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് മടുത്തില്ലേ എന്ന് ആ ഒരു രീതിയിലുള്ള കമന്റ് പറയുമ്പോഴത്തേക്കും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് ഞങ്ങള് ഒരു പിന്നെ ഈ ഡയറ്റിനകത്ത് ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് നമ്മള് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ്, മനസ്സിലാകുന്നുണ്ടോ? എല്ലാ മനുഷ്യന്മാർക്കും ഡയറ്റ് എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലില്ലാത്ത, നമ്മൾ ഇതുവരെ കഴിക്കാത്ത കുറെ കാര്യങ്ങളൊക്കെ കഴിക്കുന്നതിനെയാണ് ഡയറ്റിംഗ് എന്ന് പറഞ്ഞൊരു വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു കാര്യം അറിയാം, നമ്മളൊക്കെ ജീവിച്ച് വളർന്നു വന്ന സാഹചര്യത്തില് നമുക്കൊരു സ്റ്റേപ്പിൾ ഡയറ്റ് ഉണ്ട്. ആ ഡയറ്റാണ് നമ്മളുടെ പുട്ടും അപ്പവും കടലയും ഇഡലിയും ദോശയൊക്കെ അതിന്റെ ഭാഗമാണ്. അത് കഴിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്നത്. അപ്പൊ ഞങ്ങള് ഈ ഡയറ്റിനെ മാജിക് പ്ലേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് തന്നെ ഉപയോഗിക്കണമെന്ന് ഞങ്ങളുടെ ഒരു മാർഗനിർദ്ദേശമാണ്. വി ഷുഡ് നോട്ട് എന്ന് വെച്ചാൽ അഫോർഡബിൾ അല്ലാത്ത ഒന്നും നമ്മൾ പറയണ്ട, ഒരു ഹൈപ്പിന് പുറയിലും പോകണ്ട. നമ്മൾ കഴിക്കുന്ന നമ്മുടെ റുട്ടീൻ ഡയറ്റ് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഞങ്ങൾ കേട്ട് മടക്കുന്നത് എനിക്ക് മാജിക് പ്ലേറ്റ് മാജിക് പ്ലേറ്റ് മാജിക് പ്ലേറ്റ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അതായത് ഞങ്ങൾ തിരിച്ചു പറയും അതിനകത്തൊരു മാജിക് ഉണ്ട്,
2: തിരിച്ചറിയും
1: അത്, തിരിച്ചറിയും അത, തിരിച്ചറിഞ്ഞാല് നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും. മാജിക് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു അത്ഭുതം സംഭവിക്കും, നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരു ഒരു റിസൾട്ട് അതിനകത്തുനിന്ന് കിട്ടും. ആ മാജിക് പ്ലേറ്റ് ഇംപ്ലിമെന്റ് ഇത്തിരി പാടാണ്. നമ്മൾ ശരിക്കും പറഞ്ഞ മൂന്ന് നേരം ഒന്ന് നോക്കിയാൽ മതി. നമ്മൾ ഏതെങ്കിലും നേരം പച്ചക്കറികൾ കഴിക്കുമായിരിക്കും, പക്ഷെ നമ്മുടെ പ്ലേറ്റിൽ ഇപ്പൊ രാവിലെ അപ്പവും കടലയും നമ്മൾ ഉണ്ടാക്കും, അപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കും. പക്ഷെ അവിടെ നമ്മൾ പച്ചക്കറി ഉണ്ടോ എന്ന് ചോദിച്ചാല് 80% ആൾക്കാരും രാവിലെ വെജിറ്റബിൾസ് കഴിച്ചിട്ടുണ്ടാകത്തില്ല. അപ്പൊ ഞങ്ങള് ശരിക്കും പറഞ്ഞ ഇപ്പൊ ഒരു പുതിയ ഇനിഷ്യേറ്റീവ് ആണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയാണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഞങ്ങൾ ഈ പറഞ്ഞ മാജിക് പ്ലേറ്റ്, രണ്ടാമത് ഞങ്ങൾ പറയുന്നത് എക്സസൈസ്, മൂന്നാമത് ഞങ്ങൾ പറയുന്നത് സ്ട്രെസ് കുറയ്ക്കാനാണ്, നാലാമത് ഞങ്ങൾ പറയുന്നത് ഒരു ദിവസം ഒരു ഫ്രൂട്ടെങ്കിലും നമ്മൾ കഴിക്കണം. കാരണം ഫ്രൂട്ട് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്രൂട്ട്സ്. എന്ന് വെച്ചാല് ഈ കാർഡിയോളജി കാർഡിയോവാസ്കുലർ ഡിസീസ് ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നതിൽ ഈ ഫ്രൂട്ട്സിന് വലിയ റോൾ ഉണ്ട്. റെഗുലർ ആയിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുന്ന നമ്മുടെ വണ്ണം കുറയുന്നത് മാത്രമല്ല നമ്മുടെ ബി പി കുറയും, നമ്മുടെ ഹാർട്ട് റിലാക്സ്ഡ് ആവും, ആ കാർഡിയോവാസ്കുലർ ഡിസീസ് പ്രിവെൻഷന് റോൾ ഉണ്ട്. അത് തന്നെ ഞങ്ങൾ ഈ ഫ്രൂട്ട്സിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ എപ്പോഴും സീസണൽ ഫ്രൂട്ട്സ് കഴിക്കാനാണ്
2: പറയുന്നത്.
1: കേരളത്തിലൊക്കെ നമുക്ക് പല സീസൺ ഉണ്ട്,
2: സീസണുണ്ട്.
1: അപ്പൊ നമ്മൾ ഏറ്റവും സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട് കഴിക്കുമ്പോൾ ഗുണം എന്താണെന്ന് അറിയോ? അപ്പൊ ഈ സീസണൽ ഫ്രൂട്ട് നമുക്ക് അഫോർഡബിൾ ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ട് മാങ്ങ, മാങ്ങയുടെ സീസണിൽ കഴിക്കുമ്പോൾ തന്നെ ആയിരിക്കും അതിനകത്ത് ഏറ്റവും ഗുണങ്ങൾ ഉണ്ടാവുന്നത്, മനസ്സിലാവുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങളൊരു കഴിഞ്ഞാൽ സീസണൽ ഫ്രൂട്ട്സ് കഴിക്കാം. ബാലൻസ്ഡ് ആയിട്ട് ഭക്ഷണം കഴിച്ചാല് എല്ലാ സപ്ലിമെന്റും കിട്ടും. അപ്പൊ അരിയിലുള്ള പോഷക ഗുണമല്ല പയറിലുള്ളത്. പുട്ടും പയറും കൂടെ കഴിക്കുമ്പോഴാണ് പുട്ടും പഞ്ചസാരയും കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഗുണം. ഇനി പുട്ടും പയറും നമ്മൾ ഇത്തിരി പച്ചക്കറികളും കൂടെ കഴിച്ചാല് ഇതിന്റെ മൂന്നിന് നമുക്ക് എല്ലാ മൈക്രോ ന്യൂട്രിയൻസും കിട്ടും. സ്ട്രെസ് കുറച്ചു വെക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ഉറക്കമാണ്. നമ്മൾ രാത്രി ഒരു 7 മണിക്കൂർ ഉറങ്ങിയിരിക്കണം, നന്നായിട്ട്
2: ഉറങ്ങുക.
1: ഒരു 7 മണിക്കൂറെങ്കിലും ഒരു ദിവസം നിങ്ങൾ സമാധാനത്തോടെ ഉറങ്ങുക. ആ ഉറങ്ങാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ മൊബൈല് നമ്മൾ 2 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് മൊബൈൽ ഉപയോഗം സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങളൊരു 11 മണിക്ക് കിടക്കുകയാണെങ്കിൽ 9 മണിക്കെങ്കിലും നമ്മൾ ഫോൺ ആരെങ്കിലും വിളിച്ചെടുക്കാം. പക്ഷേ നമ്മൾ ഈ സ്ക്രീന് ഞങ്ങളുടെ വീഡിയോസ് ഉൾപ്പെടെ സ്ക്രോൾ ചെയ്ത് കാണരുത്. നിങ്ങൾ കിടന്ന് ഉറങ്ങണം. പിന്നെ ഞങ്ങൾ പറയുന്നതെന്ന് വെച്ചാല് എല്ലാത്തിനകത്തും ഒരു മിതത്വമുണ്ട്. നമ്മള് ഈ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ എക്സസൈസും ഡയറ്റും കാര്യങ്ങളും എല്ലാം ചെയ്ത് ഭയങ്കര അതിന്റെ ഈ പറയുന്ന 100% വേണ്ട, ഒരു 70% നമ്മൾ എന്ത് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്താലും ചെയ്യും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ പാടെ മാറും. അതാണ് ഞങ്ങളുടെ ഏറ്റവും അവസാനത്തെ അഡ്വൈസ്. Don't try to do 100%. Let it be 70%. പക്ഷെ അതിനകത്ത് കൺസിസ്റ്റൻസി മതി. വി ഹാവ് ടു ബി കൺസിസ്റ്റന്റ്. ഇപ്പൊ ഈവൻ ഒരു ചെറിയ സ്റ്റെപ്പ് ആണെങ്കിലും അത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്താല് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ എന്ന് പറയുന്നത് നമുക്കൊരു ഭീഷണി ആവത്തില്ല, നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസോർഡറിന് തോൽപ്പിക്കാൻ പറ്റും. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ, ആ ഒരു മുദ്രാവാക്യത്തെ നമുക്ക് മുറുകെ പിടിക്കാൻ പറ്റും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താല്.
2: അപ്പൊ
1: ഇതൊക്കെയാണ് കാര്യങ്ങളായിട്ട് പറയാൻ.
2: ഇപ്പൊ കേൾക്കുന്നവരെന്തായാലും ഉറപ്പായിട്ടും നിങ്ങളെ എങ്ങനെ കോൺടാക്ട് ചെയ്യാം, എങ്ങനെ നിങ്ങളിലേക്ക് എത്താം എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ളവരുടെ അടുത്ത് എന്താണ് പറയാനായിട്ടുള്ളത്, എങ്ങനെ നിങ്ങളിലേക്ക് റീച്ച് ചെയ്യാം?
1: നമുക്ക് മൈസൂർ ക്ലിനിക്കിന് ഒരു ആപ്പ് ഉണ്ട്. ഞങ്ങളുടെ ആപ്പിൽ തന്നെ കുറെ ഫ്രീ ആയിട്ടുള്ള ഞങ്ങൾ സർവീസസ് ഉണ്ട്. ഒന്ന് വെച്ചാല് ഒന്ന് നമുക്ക് AI പ്ലേറ്റ്സ് ഉണ്ട്. AI പ്ലേറ്റ്സ് ഒക്കെ മൈസൂർ ക്ലിനിക് ആപ്പ് ആൻഡ്രോയിഡിലും ആപ്പിലും അവൈലബിൾ ആണ്. അതിനകത്ത് AI പ്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നിസ്സയാണെങ്കിൽ ഉച്ചയ്ക്ക് എടുത്ത് കഴിക്കുന്ന പ്ലേറ്റ് ജസ്റ്റ് എത്ര കാലറീസ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് അതിനകത്തൊരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാല് അതിനകത്ത് സ്കാൻ ചെയ്തിട്ട് ഫുഡ് സ്കാനർ എന്നാണ്, നമ്മൾ പലതരം സ്കാനിങ്ങിനെ കുറിച്ച് പറയും, ഇത് ഫുഡ് സ്കാനർ ആണ്. അതിൽ എത്ര കാലറീസ് ഉണ്ട്, പ്രോട്ടീൻ എത്ര ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് എത്ര ഉണ്ട്, അതെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് ഒരു AI ചാറ്റ് ഉണ്ട്. AI ചാറ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് മലയാളീകരിച്ച ഡയറ്റുകൾക്ക് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഞങ്ങൾ തന്നെ പ്രോംപ്റ്റ് ചെയ്തിട്ടുണ്ടാക്കിയതാണ്. ഏത് കാര്യങ്ങൾ നിങ്ങൾക്ക് മലയാളത്തിൽ ചോദിക്കാം, ഞാനൊരു ഡയറ്റ് ചെയ്യാണ്, എനിക്കിപ്പോ ഒരു ഉഴുന്നടയും കട്ടൻ ചായയും കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവർ കറക്റ്റ് ആയിട്ട് അതിനൊരു മറുപടി അറിയും. അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്തെങ്കിലും ഉണ്ടോ, വേറെ ഹെൽത്തി ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് അതിനകത്ത് പറയും. അതുപോലെ തന്നെ ഞങ്ങൾ പുതിയൊരു സാധനം തുടങ്ങിയിട്ടുണ്ട്, മൈസൂർ ക്ലിനിക് പ്ലേ ഗ്രൗണ്ട്. ഇതും ആ ആപ്പിനകത്തുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ചാറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണത്. നിങ്ങളുടെ ഒരു നിങ്ങളിപ്പോ ഒരു പ്ലേറ്റ്, നല്ലൊരു മാജിക് പ്ലേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഷെയർ ചെയ്യാം. നിങ്ങളിപ്പോ ഒരു 10,000 സ്റ്റെപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവരെ പോസിറ്റീവായിട്ട് റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട് അത് ഷെയർ ചെയ്യാം. അപ്പൊ ആ ആപ്പിൽ ഫ്രീ ആയിട്ട് തന്നെ ഈ സർവീസസ് എല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞാല് ഈ ഡയറ്റ് ആൻഡ് വെൽനസ് പാക്കേജ്, ഡയബറ്റിക് റിവേഴ്സൽ പാക്കേജ് എന്ന് പറഞ്ഞ ഡയബറ്റിസ് ഡയബറ്റിക് റിവേഴ്സൽ എന്ന് പറഞ്ഞ പാർട്ട് ടു ഡയബറ്റിക് റെമിഷൻ എന്ന് പറഞ്ഞൊരു പാക്കേജാണ്. അത് എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചെറുപ്പക്കാരായിട്ടുള്ള പ്രമേഹ രോഗികൾക്ക് അവരുടെ ഡയബറ്റിസിനെ അതിജീവിക്കാനായിട്ടുള്ള ഒരു അവസരം നൽകലാണ്. അതുപോലെ ഇനി കുറെ കാലം ഡയബറ്റിസ് ഉള്ളവർക്ക് ഡയബറ്റിക് കംപ്ലീറ്റ് പ്രോഗ്രാം, അതുപോലെ ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഫാറ്റി ലിവർ റിവേഴ്സൽ പ്രോഗ്രാം. സത്യം പറഞ്ഞാൽ ഇതിനൊന്നും പ്രത്യേകം മരുന്നുകളൊന്നും അല്ല മൈസൂർ ക്ലിനിക്ക് നൽകുന്നത്. അവർക്ക് വേണ്ട ഡയറ്റും ലൈഫ് സ്റ്റൈലും ആണ്. അതും പിന്നെ എനിക്ക് പറയാനുണ്ട്, ഞങ്ങൾക്ക് ഒരിടത്തും ഒരു ബ്രാഞ്ച് ഇല്ല, എല്ലാം ഓൺലൈൻ ആയിട്ടേ ഉള്ളൂ. നിലവിൽ മൈസൂർ ക്ലിനിക് ഓൺലൈൻ ആയിട്ട് മാത്രമേ ഉള്ളൂ, ഒരിടത്തും ഓഫ്ലൈൻ ബ്രാഞ്ചസ് ഇല്ല. അപ്പൊ ആ ആപ്പിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കാര്യങ്ങളിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ പറ്റും. ഇനി ഞങ്ങൾക്ക് ഒരു കോൺടാക്ട് നമ്പർ എന്ന് വെച്ചാൽ 6230333382 എന്ന് പറഞ്ഞ കോൺടാക്ട് നമ്പർ ഉണ്ട്. അതിലാണെങ്കിൽ നിങ്ങൾക്ക് ഫോണിലൂടെ വിളിക്കാം. പിന്നെ വാട്സാപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുവാണെങ്കിൽ ഞങ്ങൾ അതിന് റിപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ www.hellomysoreclinic.com എന്ന് പറയുന്ന വെബ്സൈറ്റിലോട്ടും ഇമെയിലോട്ടും നമുക്ക്
2: മാർഗങ്ങൾ. ഞാൻ ദാ ഇപ്പൊ ഓൾറെഡി ആപ്പ് ഡൗൺലോഡ് ചെയ്തു, ബാക്കി എല്ലാ കാര്യങ്ങളും സൈൻ ഇൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ
1: ഓക്കെ.
2: അപ്പൊ എന്തായാലും താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഇത്ര കൃത്യമായിട്ട് സാർ എല്ലാം പറഞ്ഞു തന്നു. അപ്പൊ കേൾക്കുന്നവരൊക്കെ നിങ്ങളെ നിങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഒപ്പം അരുൺ സാറിനും നമ്മളുടെ ഒരു സ്നേഹം പറയാം കേട്ടോ.
1: ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് ഒരു പേഷ്യൻസിനെ ഞങ്ങൾക്ക് വേണ്ട,
2: അതെ
1: ഞങ്ങളിലേക്ക് എത്താതെ തന്നെ നിങ്ങളിത് ഇംപ്ലിമെന്റ് ചെയ്താല് നിങ്ങൾക്ക് ഇത് ശരിയാക്കാൻ പറ്റും. അതുകൊണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ തോൽപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ തോൽപ്പിക്കാം എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം. നമ്മള് മമ്മൂട്ടി പറയാറുണ്ടല്ലോ, എന്തും കഴിക്കാം, പക്ഷെ അതിന്റെ അളവും പ്രൊപ്പോർഷനും ഈ പറഞ്ഞ പോലെ ബാലൻസും ചെയ്ത് കഴിഞ്ഞാല് ഏത് തളികയും നമുക്ക് മാജിക് ആയിട്ട് മാറ്റാം എന്നുള്ളതാണ് മൈസൂർ ക്ലിനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് റേഡിയോ സുനോയ്ക്ക് ഭയങ്കര ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ ആർ ജെ നിസയ്ക്കും എന്റെ നന്ദി അറിയും.
2: താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം.
1: ഓക്കെ ഓക്കെ
2: ഓക്കെ, താങ്ക് യു സോ മച്ച് ഡോക്ടർ, താങ്ക്സ് അലോട്ട്. ഡോക്ടർ ഷംനാദ് ആയിരുന്നു നമ്മളുടെ കൂടെ. മൈ ഷുഗർ ക്ലിനിക് എന്ന് പറയുന്ന പേജ് നിങ്ങൾ പലതും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആ പേജിന്റെ നേതൃത്വം വഹിക്കുന്നവരിൽ ഒരാളാണ് ഡോക്ടർ. അപ്പൊ ഡോക്ടർ ആയിരുന്നു ഇന്നത്തെ ദിവസം സ്മാർട്ട് ടോക്കിൽ നമ്മളുടെ കൂടെ എത്തി. ആരോഗ്യകാര്യം, ഭക്ഷണകാര്യം, എങ്ങനെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വളരെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും കേൾക്കാം. കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ഓൺ. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
4: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
3: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: Luluvil big savings. ലുലു മെഗാ ഡീൽസ് ഇതാ വീണ്ടും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ കാറ്റഗറികളിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങാനും കൂടുതൽ പണം ലാഭിക്കാനും മികച്ച ഓഫറുകൾ സ്വന്തമാക്കാനും വൻ അവസരം.
2: ഫ്രഷ് ഫുഡ്, ഗ്രോസറീസ്, ഡെയിലി എസെൻഷ്യൽസ് മുതൽ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ഹോം അപ്ലയൻസസ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ആൻഡ് മച്ച് മോർ.
1: മറക്കേണ്ട, ലുലു മെഗാ ഡീൽസ് ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മാത്രം.
2: മെഗാ സേവിംഗ്സ്, മെഗാ ചോയ്സ്, മെഗാ ഷോപ്പിംഗ്.
1: ഡോണ്ട് മിസ് ഇറ്റ്. വേഗമാകട്ടെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിക്കൂ. സേവ് ബിഗ്.
3: ഹലോ, നമസ്കാരം, ഞാൻ അജു വർഗീസ്.
0: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ.

0: FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: Scoreboard, an exclusive sports roundup show.
3: ആഘോഷാരവങ്ങളോടുകൂടി ഹായ് ഹലോ, വെൽക്കം ടു സ്കോർ ബോർഡ്. സ്പോർട്സ് ലോകത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി രണ്ട് മണിക്കൂർ നേരം നമ്മളൊരു കിടിലൻ റൈഡ് കൊണ്ട് നടത്താൻ വേണ്ടിയിട്ടുമാണ്. വമ്പൻ ആവേശകരമായിട്ടുള്ള പല പല ഈവെൻറ്റുകളും നടക്കുന്ന ആഴ്ച, അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞിട്ടുള്ള ഒരാഴ്ച. ഫുട്ബോളിൽ നിന്നും ക്രിക്കറ്റിൽ നിന്നും ട്രാക്കുകളിലേക്കൊക്കെ നമുക്ക് പോകണം, കാരണം ജപ്പാനിലെ ഏഷ്യൻ ഗെയിംസിൻ്റെ ആവേശം കൂടി നിറഞ്ഞു വരുന്നതുകൊണ്ട് തന്നെ ട്രാക്കിൽ പ്രതീക്ഷകളുടെ പേരുകളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പരമ്പര അങ്ങോട്ട് അവസാനിച്ചു, ഗംഭീര പ്രകടനങ്ങൾ നമ്മൾ കണ്ടു, നമ്മുടെ സഞ്ജുവിൻ്റെ തിരിച്ചുവരവ് നമ്മൾ കണ്ടു, അങ്ങനെ ഒരുപാട് കഥകൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ തന്നെ ക്ലബ് ഫുട്ബോളിൽ വമ്പൻ ആവേശത്തോടുകൂടി ഓരോ മത്സരങ്ങളും തുടങ്ങിയപ്പോൾ ചില ടീമുകൾക്ക് ചെറിയ നിരാശകളൊക്കെ വന്നെങ്കിൽ ചില ടീമുകൾ സന്തോഷത്തോടുകൂടി കൈയടിച്ചു. പിന്നീട് ബാലൻഡിയോർ പുരസ്കാരത്തിന് വേണ്ടിയിട്ട് ഒക്ടോബർ 26 വേണ്ടിയിട്ട് ലോകം ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് ആ ഒരു 30 ഷോർട്ട് ലിസ്റ്റ് വന്നു. അതിൽ നിന്ന് ആരായിരിക്കും ബാലൻഡിയോർ പുരസ്കാരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് പറയുന്ന ആകാംക്ഷ നിറഞ്ഞ ചോദ്യവുമായി ഓരോ ഫുട്ബോൾ ആരാധകരും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടൈമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിൻ്റെ സാധ്യതാ ലിസ്റ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പുതിയ അപ്ഡേറ്റ്സുകളും കഥകളും ഒക്കെ ആയിട്ട് ഇന്നത്തെ സ്കോർ ബോർഡ് അങ്ങോട്ട് യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ടുമാണ്. സ്പോർട്സ് പ്രേമികളെ, കൂടെ കൂടിക്കോ, കൂടെ ഞാൻ അച്ചു ആണേ.

0: 91.7 FM.
1: Qatar's favorite radio station.
2: ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
3: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.

0: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
0: എസ്സൻസ്, അബൂ സിദ്രാ മോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ കദീം. കോൾ 5500498.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: സ്കോർ ബോർഡ്, an exclusive sports roundup show.
2: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു താരത്തിന്റെ കഥയാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് റിയൽ കൺസിസ്റ്റൻസിയുടെ ഒരു അടയാളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും വലിയ ഉത്തരമൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം സഞ്ജു ഒന്നോ രണ്ടോ ഇന്നിങ്സുകളിൽ മോശം പ്രകടനങ്ങൾ കാഴ്ചവെച്ചു കഴിഞ്ഞാൽ പലരും പറയും കൺസിസ്റ്റന്റ് അല്ലല്ലോ, കൺസിസ്റ്റന്റ് അല്ലല്ലോ എന്നുള്ളത്. പക്ഷേ സഞ്ജു എന്ന താരത്തിന് കിട്ടിയിട്ടുള്ള അവസരങ്ങളുടെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കൺസിസ്റ്റൻസിയുടെ സി പോലും കാണൂല എന്നുള്ളതാണ് യഥാർത്ഥ യാഥാർത്ഥ്യം. ഇന്ന് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട ക്രിക്കറ്റ് താരങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ സഞ്ജു വിശ്വനാഥ് സാംസൺ എന്ന് പറയുന്ന പേരുണ്ടാവും. ഉറപ്പായിട്ടും കിട്ടിയ അവസരങ്ങൾ വലിയ രീതിയിൽ മുതലെടുക്കാൻ പലപ്പോഴും സഞ്ജുവിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള മറുവാദം അംഗീകരിച്ചുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ ഒരു കരിയർ T20 ക്രിക്കറ്റ് മാത്രം ബേസ് ചെയ്ത് ഇന്റർനാഷണൽ കരിയർ ഒന്ന് ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ രസകരമായിട്ടുള്ള കുറച്ച് ഫാക്ടുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. 2015 19-ാമത്തെ വയസ്സിലാണ് സഞ്ജു സാംസൺ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അരങ്ങേറുന്നത്. ആദ്യത്തെ മത്സരത്തിൽ 19 റൺസ് മാത്രമാണ് സ്കോർ ചെയ്തത്. പക്ഷേ 2015 ആ ഒരൊറ്റ മാച്ചിൽ അവസരം കിട്ടിയ സഞ്ജു പിന്നീട് ഒരു മത്സരം കളിക്കുന്നത് 2019. അതായത് 5 വർഷത്തിനിടയിൽ സഞ്ജുവിന് അവസരം കിട്ടിയത് വെറും 2 മത്സരങ്ങൾ. സോ ഈ ഒരു 5 വർഷത്തിനിടയിൽ സഞ്ജു മോശം ഫോമിലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. 2017, 2018 അതുപോലെ തന്നെ പല വർഷങ്ങളിലും IPL കിട്ടിലും പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രഞ്ജി 17-18 സീസണിൽ 627 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു ടൈമിൽ ഒരുപാട് പ്രമുഖരായിട്ടുള്ള താരങ്ങൾ ടീമിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ടീം കോമ്പറ്റീഷൻസും അതുപോലെ തന്നെ എന്താ പറയുക കോമ്പിനേഷൻസും ഒക്കെ ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അവസരങ്ങൾ കിട്ടാത്തതെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ 2020 ശക്തമായ മത്സരങ്ങൾ എന്ന പോലെ, അതായത് ഓരോ മത്സരം ക്രൂഷ്യൽ എന്ന പോലെ ഒരു പ്രഷർ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് തന്നെ സഞ്ജുവിന് 6 മത്സരങ്ങൾക്ക് അവസരം കിട്ടുകയാണ്. പല മത്സരങ്ങളിലും ഒരു 6 അടിച്ച് തുടങ്ങുന്നു, പക്ഷേ 2-ാമത്തെ ബോളിൽ ഔട്ടായി പോകുന്ന സഞ്ജുവിനെയാണ് നമ്മൾ കണ്ടത്. വീണ്ടും മാച്ചസ് ഇടയ്ക്ക് കിട്ടുന്നു, വീണ്ടും ഒരു ഗ്യാപ്പ് വരുന്നു, മാച്ചസ് കിട്ടുന്നു, ഗ്യാപ്പ് വരുന്നു. അങ്ങനെ ഒരിക്കലും കൺസിസ്റ്റന്റ് ആയിട്ടൊരു റണ് കിട്ടാണ്ടിരിക്കുന്ന അവസരത്തിലാണ് 2024 ജൂലൈ മാസത്തിൽ ഗൗതം ഗംഭീർ ഇന്ത്യയുടെ പരിശീലകനാകുന്നതെന്ന് പറയുന്നത്. ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് അവസരങ്ങൾ വന്നുകൊണ്ടിരുന്ന സഞ്ജുവിനെ കാത്ത് അന്ന് ഗൗതം ഗംഭീർ, സൂര്യകുമാർ യാദവ് കോമ്പിനേഷൻസ് ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. നീ 21 മത്സരങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡെക്ക് പോയാലും 22-ാമത്തെ മത്സരത്തിൽ നീ ഉണ്ടാവും. ആ ഒരു കോൺഫിഡൻസ് സഞ്ജുവിന് ഒരു വലിയ ആയുധമായിട്ട് മാറുന്നു. അവിടെ നിന്ന് 2024 സഞ്ജു നേടിയെടുത്തത് വമ്പൻ റെക്കോർഡുകളാണ്. കാരണം ആ ഒരു വർഷം കൺസിസ്റ്റന്റ് ആയിട്ട് അവസരങ്ങൾ കിട്ടിയപ്പം സഞ്ജു ബാറ്റ് ചെയ്തത് 180 സ്ട്രൈക്ക് റേറ്റിലാണ്. ആവറേജ് വന്നത് 43 മുകളിലാണ്. പക്ഷേ വീണ്ടും ഒരു മോശം ഫേസ് വരികയാണ്. കാരണം വേൾഡ് കപ്പിന് തൊട്ടരികിൽ നിൽക്കുമ്പോൾ ന്യൂസിലൻഡ് പരമ്പരയിൽ ഗംഭീരമായ ഇന്നിങ്സുകൾ കാഴ്ചവെക്കാൻ കഴിയാതെ പോയപ്പോഴത്തേക്കും ഇഷാൻ കിഷൻ മികച്ച ഫോമിൽ കളിക്കുകയും കൂടി ചെയ്തപ്പോഴത്തേക്കും സഞ്ജുവിന് വീണ്ടും വെല്ലുവിളിയായി. ഇന്ത്യയുടെ T20 വേൾഡ് കപ്പ് ടീമിൽ ഫസ്റ്റ് ഓപ്ഷൻ വിക്കറ്റ് കീപ്പറായിട്ട് സ്ഥാനം കിട്ടിയ സഞ്ജു ഇന്ത്യ T20 വേൾഡ് കപ്പ് തുടങ്ങിയ സമയത്ത് ആദ്യത്തെ മത്സരങ്ങളിലൊന്നും അവസരം കിട്ടാണ്ട് സങ്കടത്തോടുകൂടി ആ ഒരു ബെഞ്ചിലിരിക്കുന്ന കാഴ്ച പല ആരാധകരും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള പരാജയത്തിന് പിന്നാലെ ഇന്ത്യൻ ടീമിൽ ടോപ്പ് ഓർഡറിൽ ഒരു റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ വേണമെന്നത് കൊണ്ട് തന്നെ സഞ്ജുവിനെ വീണ്ടും ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്ന് പിന്നെ കണ്ടതാണ് ചരിത്രം. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന വാക്കിന്റെ മറുപേരായിട്ടുള്ള 3 ഇന്നിങ്സുകളുണ്ട്. വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ടുള്ള നോക്കൌട്ട് മത്സരം മുതൽ ഫൈനൽ വരെയുള്ള ഓരോ മത്സരങ്ങളിലും സഞ്ജു നേടിയെടുത്ത പ്രകടനങ്ങളുണ്ടല്ലോ. അതായത് ആദ്യ മത്സരങ്ങളൊന്നും ടീമിന്റെ ഭാഗമാകാതിരുന്ന ഒരാള് പിന്നീട് ടൂർണമെന്റിന്റെ മാൻ ഓഫ് ദി സീരീസ് ആയി മാറ്റി എഴുതിയ കൺസിസ്റ്റന്റ് ചരിത്രം. അത് തന്നെയാണ് സഞ്ജുവിനെ വിശ്വസിച്ചാൽ സഞ്ജു തിരികെ കൊടുക്കുന്ന റിസൾട്ട്. ഒരു വേൾഡ് കപ്പിന്റെ മാൻ ഓഫ് ദി സീരീസ് ആയിട്ടുള്ള ഒരു താരം പിന്നീട് ഒരു ടൂർണമെന്റിൽ വരുമ്പോൾ അയാൾക്ക് വളരെ സമാധാനത്തോടുകൂടി കളിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ പിന്നീട് ഒരു ടൂർണമെന്റിൽ വരുമ്പോഴും സഞ്ജുവിന്റെ സ്ഥാനം വെല്ലുവിളിയിൽ തന്നെയായിരുന്നു. വൈഭവ് സൂര്യവംശിക്ക് വേണ്ടിയിട്ട് സഞ്ജു മാറിക്കൊടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു ചോദ്യം ആ ഒരു വമ്പൻ പ്രകടനങ്ങൾ കഴിഞ്ഞു വന്ന സമയത്തും ഒരു പ്രഷർ പോലെ സഞ്ജുവിന്റെ മുകളിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ എപ്പോഴും പ്രഷറിന് അദ്ദേഹം മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു ബാറ്റ് കൊണ്ട്. അതാ ഇപ്പോഴും മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇനിയും ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രകടനങ്ങൾ വരും. പക്ഷേ അതിനൊക്കെ മറുപടിയായിട്ട് തകർപ്പൻ കൺസിസ്റ്റന്റ് റണ്ണ് സഞ്ജുവിൽ നിന്നുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ കൂടെ ഞാൻ അച്ചുവാണ്. ഇത് റേഡിയോ സുനോയിൽ സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കൊള്ളണ്ട്.

0: to Radio Sino 91.7 FM, Qatar's favorite radio station.
1: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയാൻ്റെ കമ്പനി.
2: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡിയാൻകോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയാൻകോ, ബൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: ഹായ്, ഞാൻ ധർമ്മജൻ ബോൾഗാട്ടി.
0: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സിനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: Scoreboard. An exclusive sports roundup show.
3: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ഛനാണ്. ഏതായാലും നമുക്ക് നേരെ ICC T20 റാങ്കിങ്ങിലേക്ക് പോകാം. റാങ്കിങ് വരുന്ന സമയത്ത് ആരൊക്കെ മുന്നോട്ട് ആരൊക്കെ പിന്നോട്ട് എന്ന് ചോദിക്കുമ്പോൾ പിന്നോട്ടുള്ള ലിസ്റ്റിലേക്ക് പോകണ്ട, പിന്നോട്ട് പോകുന്നവരുടെ പിറകിൽ പോയി നമ്മൾ കളിയാക്കേണ്ട കാര്യമുണ്ട്. ഇല്ല, നമ്മൾ സ്പോർട്സ് ഫാൻ സ്പിരിറ്റോടുകൂടിയാണല്ലോ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ICC T20 റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ് ഇഷാങ്ക് കിഷൻ. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ നാടോടിക്കഥയിലെ നായകനെ പോലാണ് ഇഷാങ്ക് കിഷന്റെ ഒരു ജൈത്രയാത്ര എന്ന് പറയുന്നത്. ഇന്ത്യൻ ടീമിന്റെ BCCയുടെ കോൺട്രാക്ടിന്റെ പോലും ഭാഗമാകാതിരുന്നൊരു താരം അതിന് പിന്നാലെ സയ്യിദ് മുസ്തഫ് അലി ട്രോഫിയിലെ ജാർഖണ്ഡിനെ കിരീടത്തിലേക്ക് എത്തിക്കുന്നു. അത് കഴിഞ്ഞ് ഓരോ മത്സരങ്ങളിലും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലും അതുപോലെ ലിസ്റ്റ് എ ക്രിക്കറ്റിലും ഒക്കെ ഗംഭീര പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു. ഇന്ത്യയുടെ T20 ടീമിൽ ഇടം നേടുന്നു. സഞ്ജുവിന് പിന്നാലെ ടോപ്പ് സ്കോറായിട്ട് രണ്ടാം സ്ഥാനക്കാരനാകുന്നു. ആ ടൂർണമെന്റിൽ വലിയൊരു ഇമ്പാക്ട് ഇഷാങ്ക് കിഷന് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. പിന്നീട് കിട്ടുന്ന ഓരോ അവസരങ്ങളിലും എങ്ങനെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഇന്നിങ്സുകൾ കാഴ്ചവെക്കാമെന്ന് നടത്തിയത് ഇപ്പം T20 റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം 9.13 എന്ന് പറയുന്ന നല്ല റാങ്കിംഗ് പോയിന്റോടുകൂടിയാണ് ഇഷാങ്ക് കിഷൻ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അഭിഷേക് ശർമ്മയാണ് ഈ ഒരു ലിസ്റ്റിൽ രണ്ടാമത് വരുന്നത്. ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ, പല വിമർശനങ്ങളും വേൾഡ് കപ്പ് സമയത്ത് ഇൻകൺസിസ്റ്റൻസി ഒക്കെ വലിയ ചർച്ചയായിട്ടുണ്ടെങ്കിലും അഭിഷേക് ആ ഒരു ടോപ്പ് ഓർഡറിൽ നിന്ന് ടോപ്പ് 3 നിന്ന് താഴേക്ക് പോയിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ അഭിഷേക് ശർമ്മ രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് സഹിദ് സദാഫ് ഹസനാണ്, പാകിസ്ഥാൻ താരമാണ്. ഫിൽസോൾ നാലാം സ്ഥാനത്ത് വരുന്നു. അഞ്ചാം സ്ഥാനത്ത് ഡിവോൾ ബ്രേവിസും ആറാം സ്ഥാനത്ത് നിസംഗയും അതുപോലെ ഏഴാം സ്ഥാനത്ത് ജോസ് ബട്ലറും വരുമ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് വീണ്ടും ഒരു ഇന്ത്യൻ താരം വരികയാണ്, തിലക് വർമ്മയിലേക്ക് എത്തുകയാണ്. 9 സ്ഥാനത്ത് ഹരിബ്രുക്കും 10 സ്ഥാനത്ത് മിച്ചൽ മാർഷുമാണ്. ഇവരാണ് ബാറ്റിംഗ് റാങ്കിങ്ങിൽ ടോപ്പ് 10 നിൽക്കുന്നത്. ബൗളിംഗ് റാങ്കിങ്ങിലേക്ക് പോകുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് അവിടെ റാഷിദ് ഖാൻ വരുന്നു. ആ ഒരു ബൗളിംഗ് റാങ്കിങ്ങിൽ രണ്ട് ഇന്ത്യക്കാരാണുള്ളത്. 5 സ്ഥാനത്ത് വരുൺ ചക്രവർത്തിയും 10 സ്ഥാനത്ത് ബുംറയും. 7 സ്ഥാനങ്ങൾ മുന്നോട്ട് കുതിച്ചിട്ടാണ് ബുംറ ഇത്തവണ 10 സ്ഥാനത്തേക്ക് എത്തിയത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. പലപ്പോഴും T20 മത്സരങ്ങളിൽ ഉള്ള ഇൻകൺസിസ്റ്റന്റ് റണ്ണാണ്, അതായത് പലപ്പോഴും വിശ്രമമായതുകൊണ്ട് ബുംറ ടീമിന്റെ ഭാഗമാകുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇടയ്ക്ക് താഴേക്ക് പോയതെന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ സിംബാബ്വെയുടെ സിക്കന്ദർ റാസയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതിൽ ഇന്ത്യയുടെ ഹാർദിക് പാണ്ഡ്യ മാത്രമാണ് 7 സ്ഥാനത്താണ്. 2 സ്ഥാനങ്ങൾ താഴേക്ക് പോയിട്ടുണ്ട്. ഇപ്പം ഈ മത്സരങ്ങളുടെ ഒന്നും ഭാഗമാകാത്തത് കൊണ്ടാണ് ഹാർദിക് 2 സ്ഥാനങ്ങൾ താഴേക്ക് പോയത്. ഇതാണ് T20 റാങ്കിങ്ങിൽ നിലവിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ മാറ്റങ്ങളൊക്കെ വരും. എന്തായാലും ഇനി ബാലൻഡിയോർ പുരസ്കാരത്തിന്റെ കുറച്ച് ആവേശത്തിലേക്ക് പോകാനുണ്ട്. ഓടി വരാം. കൂടെ ഞാൻ അച്ചുവാണ്.

Scoreboard, an exclusive sports roundup show. വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചാണ്. രസകരമായിട്ടുള്ള ഒരു കണക്കിലേക്ക് പോകാം. ബാലൻഡിയർ പുരസ്കാരത്തിന് വേണ്ടിയിട്ട് ഒക്ടോബർ 26 ലോകം കാത്തിരിക്കുന്ന ഒരു ടൈമാണ്. വമ്പൻ പോരായിരിക്കും ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വമ്പൻ ടെസ്റ്റ് ഉണ്ട്. ഹാരി കെയ്ൻ ആയിരിക്കുമെന്ന് കൂടുതൽ റിവ്യൂകളിലൊക്കെ പറയുന്ന ഒരു ടൈമാണ്. പക്ഷേ ഞാൻ പോകുന്നത് ഈ ഒരു ടൈമിലെ ബാലൻഡിയർ പുരസ്കാരത്തിലേക്കല്ല കേട്ടോ. ബാലൻഡിയർ പുരസ്കാരങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ നോമിനേഷൻ കിട്ടിയിട്ടുള്ള ആ ഒരു ഷോർട്ട് ലിസ്റ്റ് 30 ഉൾപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ളത് ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ വല്ല ഐഡിയ ഉണ്ടോ? അതിനകത്ത് നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട കുറച്ച് പേരുകളുണ്ട്. ഞാൻ എന്തായാലും ഒരു ടോപ്പ് 6 പോവാണ്. ടോപ്പ് 6 എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം, 5 ആറാം സ്ഥാനത്തും ഒരാൾ ഒരേ നമ്പറിൽ വന്നിട്ടുണ്ട്, 2. സോ നമുക്ക് ഓരോ ആളുകളിലേക്ക് പോവാം. ബെൻസിമയാണ് 6 നിൽക്കുമ്പോൾ 12 അദ്ദേഹം നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി 5 നിൽക്കുന്നത് ജർമ്മനിയുടെ സ്വന്തം ഫ്രാൻസ് ബെക്കൻ ബോർ ആണ്. 12 തന്നെ അദ്ദേഹവും നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 4 ഈ പറയുന്നിട്ട് 12 തന്നെ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പേരാണ് നെതർലൻഡിന്റെ ജോഹാൻ ക്രൂയിഫ്. അങ്ങനെയാണെങ്കിൽ 3 13 നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പേരാണ് ഇറ്റലിയുടെ പൗലോ മാൽഡിനി. 13 കേട്ടോ. 2 നമ്മൾ അതാ രണ്ട് ലെജൻസിലേക്ക് തന്നെയാണ് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാനിത് പറഞ്ഞു വരുമ്പോൾ തന്നെ ഒന്നും രണ്ടും ഇവർ രണ്ടുപേരും ആയിരിക്കും എന്ന് നിങ്ങളിൽ പലരും പ്രതീക്ഷിച്ചിട്ടില്ലേ? പല കാലഘട്ടങ്ങളിലെ പല ലെജൻസുകളിലൂടെ ഒക്കെ പോകുമ്പോൾ 2 ഇതാ ഈ തവണയും 2006 മുതൽ 20 ഇപ്പുറം 2026 നോമിനേഷൻ ലിസ്റ്റിലുള്ള അതേ പേര് തന്നെയാണ് അർജന്റീനയുടെ ഫുട്ബോൾ ലോകത്തിന്റെ ഇതിഹാസം സാക്ഷാൽ ലയണൽ മെസ്സി. 17 അദ്ദേഹത്തിന് ആ ഒരു നോമിനേഷൻ കിട്ടിയിട്ടുള്ളത്. 1 പേര് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പോർച്ചുഗലിന്റെ ഫുട്ബോളിന്റെ മറ്റൊരു ഇതിഹാസം സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. 18 അദ്ദേഹത്തിന് നോമിനേഷൻ കിട്ടിയിട്ടുള്ളത്. നോമിനേഷൻ അല്ല അവാർഡിന് അംഗീകാരം, പക്ഷേ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. 18 റൊണാൾഡോയും 17 ലയണൽ മെസ്സിയും. സോ കഥകളും കാതങ്ങളും പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നോമിനേഷൻ ലിസ്റ്റുകളും ഇങ്ങനെ തുടരുകയാണ്. ഈ തവണ ആര് തൂക്കുമായിരിക്കും? ഈ തവണത്തെ ഏറ്റവും ലേറ്റസ്റ്റ് സാധ്യതകൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഓടി വന്നിട്ട് പറയാം. ഈ തവണ ഏറ്റവും കൂടുതൽ സാധ്യത നിലവിൽ ആർക്കാണ്? അവരിലൊരു ടോപ്പ് 5 ഉണ്ടെങ്കിൽ ആ ഒരു ടോപ്പ് 5 ലിസ്റ്റ് ഞാൻ ഓടി വന്ന് പറയാം കേട്ടോ. കൂടെ ഞാൻ

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സ്കൂൾ ബോർഡ്, an exclusive sports roundup show.
3: ഒക്ടോബർ 26th വാലന്റിയർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുമാണ്. വാലന്റിയറിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻ കിട്ടിയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. വെൽക്കം ബാക്ക് ദി സ്കോർ ബോർഡിന്റെ ടൈം. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടത്തുന്ന സമയത്ത് ഇത്തവണ ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഏതൊക്കെയാണ്? ഞാൻ എൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചല്ല കേട്ടോ ഈ സാധ്യതകൾ പറയുന്നത്, പല അനലിസ്റ്റുകളും പറയുന്ന കണക്കുകൾ അനുസരിച്ചാണ് ഈ കണക്കുകൾ പറയുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്കോർ ബോർഡിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് വാലന്റിയർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. കംപ്ലീറ്റ്ലി വോട്ടിംഗ് ആണ്. ഫിഫയുടെ റാങ്കിങ്ങിൽ ടോപ്പ് 100 റാങ്കിങ്ങിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ഫുട്ബോൾ ജേർണലിസ്റ്റുകൾക്കാണ് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. 30 അംഗങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് ഓൾറെഡി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഈ ഒരു ഷോർട്ട് ലിസ്റ്റിന്റെ ബേസിൽ അവർക്ക് 1, 2, 3 തുടങ്ങി 10 സ്ഥാനക്കാരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആദ്യത്തെ സ്ഥാനക്കാർക്ക് 15 പോയിന്റ്, പിന്നീട് 12, 10, 8 അങ്ങനെ 1 പോയിന്റ് വീതം 10 പേർക്ക് കൊടുത്ത് ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ കിട്ടുന്ന താരം ഏതാണോ ആ താരത്തിനായിരിക്കും വാലന്റിയർ പുരസ്കാരം നേടാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. സോ നിലവിലെ കണക്കുകൾ പ്രകാരവും പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലും വോട്ടിംഗിൽ മുൻപന്തിയിൽ എത്താൻ ഏറ്റവും കൂടുതൽ സാധ്യത പറയപ്പെടുന്നത്, സാധ്യത മാത്രമാണ് ഇത് വോട്ടിംഗ് ആയതുകൊണ്ട് തന്നെ, ഏത് സമയത്തും 30-ൽ ആരും മുന്നോട്ട് കുതിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ട്. സോ 1st സ്ഥാനത്ത് നിലവിൽ കണക്കുകൾ പ്രകാരം ബയേൺ മ്യൂണിക്കിന്റെയും ഇംഗ്ലണ്ടിന്റെയും സൂപ്പർ ഡ്യൂപ്പർ താരം ഹാരി കെയ്ൻ ആണ് മുൻപന്തിയിൽ. 50% കൂടുതലാണ് പല വെബ്സൈറ്റുകളും ഹാരി കെയ്ൻ്റെ നിലവിലെ സാധ്യതകൾ പറയുന്നത്. 2nd സ്ഥാനത്ത് ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ വരുന്നുണ്ട്. അതിനകത്ത് 2 ബാഴ്സലോണ വേഴ്സസ് റയൽ മാഡ്രിഡ് പോരാട്ടം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് പോരാട്ടം എന്ന് പറയാം. കാരണം രണ്ട് കിഡിലോസ്കി താരങ്ങളാണ്, കിലിയൻ എംബാപ്പയും അതുപോലെ തന്നെ ലാമിൻ യമാലും. യമാലിന്റെ പേര് പറയുമ്പോൾ തന്നെ ചിലത് പറയുന്നുണ്ട് യമാലിന് ചാൻസ് ഉണ്ടോ? യെസ്, വലിയൊരു ഇമ്പാക്ട് ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ടും ഈ ഒരു വേൾഡ് കപ്പിൽ നടത്തിയത് യമാലിന് നല്ല സാധ്യതകളുണ്ട്. യമാലിന്റെ റീസെന്റ് ഇന്റർവ്യൂസുകളിലൊക്കെ യമാൽ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് ഞാനത് നേടിയേക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. സോ രണ്ടുപേരും ആ ഒരു സാധ്യതയിൽ മുൻപന്തിയിൽ നിൽക്കുമ്പോൾ കിലിയൻ എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം ഒരു കിഡിലൻ വേൾഡ് കപ്പ് റണ്ണ് കഴിയുന്നു. വേൾഡ് കപ്പിൽ ഒരുപാട് ചരിത്രം എഴുതി നിൽക്കുന്ന സമയമാണ്, ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയ സമയമാണ്. വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയിട്ടുള്ളൊരു താരമാണെന്നൊക്കെ ഉള്ളത് അഡ്വാൻറ്റേജ് ആണ്. മറ്റൊന്ന് റോഡ്രി ആണ്, ഈ ഒരു വേൾഡ് കപ്പിൽ ഗോൾഡൻ ബോൾ നേടിയിട്ടുള്ളൊരു താരം. റോഡ്രിക്കും നല്ല രീതിയിൽ സാധ്യതകൾ കാണപ്പെടുമ്പോൾ ലയണൽ മെസ്സിയുടെ പേര് നമുക്ക് എഴുതി തള്ളാൻ വേണ്ടിയിട്ട് പറ്റില്ല. 2006 നോമിനേഷൻ നേടിയ താരം, 2026 നോമിനേഷൻ തേടി ഇങ്ങനെ തലയുയർത്തി പിടിച്ച് നിൽക്കുമ്പോഴേ മെസ്സിയും തൂക്കിയേക്കുമെന്ന് പറയുന്നുണ്ട്, പക്ഷേ സാധ്യതകളില്ലാന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും നമുക്കതും നിലവിൽ വോട്ടിംഗ് രീതി ആയതുകൊണ്ട് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. നിലവിലെ ആ ഒരു ടോപ്പ് 5 ലിസ്റ്റ് ഇങ്ങനെയാണ് അപ്ഡേറ്റഡ് ആകുന്നത്. ഇതിൽ ചില പേരുകൾ മുൻപോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ട്. ഇത് കംപ്ലീറ്റ്ലി മാറിമറിയാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയും ഇതേ കാര്യം തന്നെ ചോദിച്ചിട്ടുള്ളതാണ്, നിങ്ങളുടെ മനസ്സിൽ ബാലറ്റ് യോർ നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത ആരുടെ പേരിലാണ് ഒന്ന് മെസ്സേജ് അയച്ചേക്കണേ. കൂടെ ഞാൻ അച്ചു ആണ്. ഇത് റേഡിയോ സുനോയിൽ സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM, Qatar's favorite radio station.
1: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
2: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
1: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
3: അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
5: ഓ ഡ്രാമ, എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
6: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
7: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
8: Malabar Gold and Diamonds in the Puthiya Showroom, ippol Abohamoor Safari Mallilum. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവുമില്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മാളിൽ നിന്ന് മാത്രം.

Scoreboard, an exclusive sports roundup show. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഗെയിംസിന് വേണ്ടിയിട്ട്, ഏഷ്യൻ ഗെയിംസിന് വേണ്ടിയിട്ട് ലോകം ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്, ഏഷ്യൻ രാജ്യങ്ങൾ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. വമ്പൻ പോരാട്ടങ്ങളും വമ്പൻ പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് നമ്മൾ ഓരോരുത്തരും കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ, നമ്മളുടെ ഓരോ അത്ലറ്റുകൾ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് ഒരുപാട് രാജ്യങ്ങളുടെ കൂടെ ഒരു സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട്. പ്രവാസികൾക്ക്, നമ്മുടെ ഇന്ത്യയുടെ ഉണ്ട്, അതുപോലെ ബഹ്റൈൻ, സൗദി, ഖത്തറൊക്കെ ആവേശത്തോടുകൂടി കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ വമ്പൻ പ്രകടനങ്ങൾ അവർ കാഴ്ചവെക്കട്ടെ എന്ന് ഇങ്ങനെ ആശംസിക്കുമ്പോൾ, ദാ ഒരു ഗെയിംസ് വില്ലേജിൽ നിന്ന് രസകരമായിട്ടുള്ളൊരു കാഴ്ചയിലേക്ക് ഒന്ന് പോയാലോ. ഗെയിംസ് വില്ലേജ് ആയിട്ട് ഒരു ആഡംബര കപ്പിൽ മാറിയിരിക്കുകയാണ്. 1500 മുറികളാണ്, 4000 പേർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് പറ്റും. 22 ദിവസത്തെ വാടക എന്ന് പറയുന്നത് 280 കോടി രൂപയാണ്. പസഫിക് സമുദ്രത്തിലെ അലയോലികൾക്കിടയിലൂടെ ആഡംബര കപ്പലായിട്ടുള്ള കോസ്റ്റാ സെറീന ഒഴുകി ഒഴുകി നാഗോയ തുറമുഖത്ത് വന്ന് നങ്കൂരം ഇട്ടു. ഒരു ജലകന്യകയെ പോലെ അതിസുന്ദരിയായിട്ട് ആ ഒരാളെ കാണാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആളുകളൊക്കെ ഇങ്ങനെ ഓടിക്കൂടിയിട്ടുണ്ടാവും. എന്തായാലും ഏഷ്യൻ ഗെയിംസിനെത്തുന്ന അത്ലറ്റുകളെയും ഒഫീഷ്യലുകളെയും താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഗെയിം സംഘാടക സമിതി ഇറ്റാലിയൻ ആഡംബര കപ്പലായിട്ടുള്ള കോസ്റ്റാ സെറീന വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. 6 October ദിവസത്തേക്ക് ഏകദേശം 280 കോടി രൂപയ്ക്കാണ് കപ്പൽ വാടകയ്ക്ക് എടുത്തേക്കുന്നത്. ഭീമമായ തുക ചെലവാക്കി ഗെയിംസ് വില്ലേജ് നിർമ്മിക്കുന്നതിന് പകരമാണ് ആഡംബര കപ്പലിൽ താമസം ഒരുക്കിയ ഒരു പുതിയ മാതൃക കൂടി ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായിട്ട് ഒരുങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്തായാലും നഗോയ തുറമുഖത്തിന്റെ തെക്ക് ഭാഗത്തുള്ള കിൻചോപ്പിർ ഇന്റർനാഷണൽ മറൈൻ ടെർമിനലിലാണ് കോസ്റ്റാ സെറീന നങ്കൂരം ഇട്ടിട്ടുള്ളത്. ഒരുപാട് താരങ്ങൾ ഇന്ന് അവിടെ നിന്നായിരിക്കും ഗെയിംസിന്റെ ആവേശത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തായാലും ഗംഭീരമാകട്ടെ, ഏഷ്യൻ ഗെയിംസിന് എല്ലാവിധ ആശംസകളും. നമ്മളുടെ താരങ്ങളൊക്കെ തകർക്കട്ടെ, അവരുടെ പ്രകടനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. കൂടെ ഞാൻ അച്ചുവാണ്. ദി സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station. Scoreboard, an exclusive sports roundup show.
1: കണ്ട് കൊതി തീർന്നിട്ടില്ല. ആ ഇടങ്കാലിന്റെ മാന്ത്രികത കാണാൻ വേണ്ടിയിട്ട് ഇനിയും ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരുപാട് ആരാധകരുണ്ടാവും. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച, പ്രത്യേകിച്ച് ഫുട്ബോൾ ഫാൻസിനെ, ലയണൽ മെസ്സി ഫാൻസിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും അർജന്റീന ജേഴ്സിയിൽ ഇനി കളിക്കാൻ മെസ്സി ഇല്ല എന്നുള്ള ഒരു പ്രഖ്യാപനം. അയ്യോ, ഇനിയൊരു വേൾഡ് കപ്പിൽ മെസ്സി ഇല്ലേ? വേൾഡ് കപ്പിലും ഇനിയും ഒരുപാട് റെക്കോർഡുകൾ നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലേ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പ്രെഡിക്റ്റബിൾ ആയിരുന്നു. 39 വയസ്സിലൊരു വേൾഡ് കപ്പ് കളിക്കുമ്പോൾ അടുത്ത വേൾഡ് കപ്പിൽ സാധ്യതകൾ വളരെ കുറവായിരുന്നു. പക്ഷെ ഫൈനൽ വരെ എത്തി നിന്ന ആ ഒരു പോരാട്ടം അവസാനിക്കുമ്പോൾ അർജന്റീന ജേഴ്സിയിൽ നിന്ന് മെസ്സിയുടെ ഒരു റിട്ടയർമെന്റ് പെട്ടെന്നുള്ളൊരു പ്രഖ്യാപനം പോലായിരുന്നു. ആ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഇതാണോ മെസ്സിന്റെ അവസാനത്തെ മത്സരമായി മാറിയത്, ഇതായിരുന്നു മെസ്സിന്റെ അവസാനത്തെ ഗോളായി മാറിയത്, ഒരു റിട്ടയർമെന്റ് മാച്ചെങ്കിലും വേണമെന്ന് ആരാധകർ വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ആ ഒരു ആഗ്രഹത്തിനോടൊപ്പം തന്നെ അർജന്റീനൻ ടീമും ഇങ്ങനെ ഹൃദയം കൊണ്ട് കാത്തിരിക്കുകയാണ്. 6 October ബ്രൂണസ് ഐറസിലെ മോന്യുമെന്റൽ സ്റ്റേഡിയത്തിൽ അങ്ങനെ മെസ്സി അദ്ദേഹത്തിന്റെ അവസാന സൗഹൃദ മത്സരത്തിന് വേണ്ടിയിട്ട് കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുമാണ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച അദ്ദേഹത്തെ സംബന്ധിച്ച് അർഹമായിട്ടുള്ള ഒരു യാത്രയെഴുപ്പ് നൽകിക്കൊണ്ടായിരിക്കും 6 October മത്സരം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കാൻ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ തയ്യാറെടുക്കുന്നത്. ഗംഭീരമായിട്ടുള്ള ഒരു യാത്രയെഴുപ്പ് മത്സരമായിരിക്കും ഈ ഒരു ദിവസം കാണാൻ വേണ്ടിയിട്ട് വന്നത്. എല്ലാ അർജന്റീനൻ ആരാധകർക്കും ഒരു വലിയ വിരുന്നൊരുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ലോകത്തിന് ഫുട്ബോൾ വിരുന്നൊരുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് മെസ്സി സംഘം. എന്തായാലും ഗംഭീരമാകട്ടെ, തകർക്കട്ടെ, മനസ്സ് നിറയ്ക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ സ്കോർ ബോർഡിന്റെ ടൈം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് ഷോ ഇന്റർവ്യൂ നിങ്ങളുടെ ടാറ്റ ബേബി പറയാൻ വേണ്ടിയിട്ട് പോവാണ്. നെക്സ്റ്റ് വീക്കെൻഡിൽ വീണ്ടും സ്പോർട്സ് ലോകത്തെ നല്ല ഉഗ്രൻ വിശേഷങ്ങളുമായിട്ട് ഓടിയെത്താം. നെക്സ്റ്റ് ആഴ്ച വരുന്ന സമയത്ത് ഏഷ്യൻ ഗെയിംസിന്റെ ആവേശം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടൈമായിരിക്കും. അന്ന് അഭിമാനകരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്നൊക്കെ ആഗ്രഹങ്ങളോടുകൂടി കൂടെ ഞാൻ അച്ചു ആയിരുന്നേ സ്കോർ ബോർഡിൽ. ടാറ്റ.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
3: ഹലോ, ഗുഡ് മോർണിംഗ്. ഇനി കലൈ വിളക്കം സുപ്രഭാതം. സുപ്രഭാതം പറയാനുള്ള സമയമല്ലല്ലോ 11 മണി എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, യെസ്, നമ്മുടെ സാറ്റർഡേ ഡേയ്സിൽ കുറച്ച് ലേറ്റായിട്ടാണ് നമ്മുടെ ഹോം ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ ഒരു സുപ്രഭാതം ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. ഒരുപാട് ഇവൻറ്റുകളൊക്കെ നടന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ബിസി ആയിട്ടുള്ള ഒരു വീക്കെൻഡ് ആയിരുന്നു. എല്ലാവരും കെപ് ദംസെൽസ് ബിസി, പുറത്തുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നമ്മുടെ ലിസ്ണേഴ്സിനെ ഒക്കെ തന്നെ പല ഭാഗത്ത് വെച്ച് കാണാനായിട്ടുള്ള ഒരു സന്തോഷം, ഭാഗ്യമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കോൺവെർസേഷൻസും നമ്മളിൽ ട്രിഗർ ചെയ്യുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി ആയിരിക്കും. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ മറ്റ് ഇവൻസിലേക്ക് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നടത്തുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ കോൺവെർസേഷൻസ് ഏറ്റവും അധികം ചെയ്യേണ്ട ഒരു ടൈമിലേക്കാണ് നമ്മൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സോഷ്യൽ കോൺവെർസേഷൻസ് നമ്മളിലേക്ക് ഒരുപാട് ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരുപാട് ബന്ധങ്ങളുടെ വില മനസ്സിലാക്കി തരുന്നു. അതൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ള ആശംസകളോടുകൂടി ഇന്നത്തെ ദിവസം ദേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. September 19 സാറ്റർഡേ ഹോം ഡെലിവറിയിൽ സന്ദീപാണ് കൂടെയുള്ളത്. വിശേഷങ്ങളൊക്കെ പോരട്ടെ, വീക്കെൻഡ് വിശേഷങ്ങൾ മാത്രമല്ല ഒത്തിരി സെലിബ്രിറ്റി വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും പറയാനുണ്ടെന്നറിയാം. അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ 5000917. അപ്പോഴത്തേക്കും നമുക്ക് ഫ്രഷ് ആയിട്ട് സുനു ഫ്രഷ് സോങ് ഓഫ് ദി ആർ കേട്ട് തിരിച്ചു തരാം കേട്ടോ.

0: This is Radio Suno
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയൻ്റ് കമ്പനി.
2: അതെന്ത് പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
6: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
7: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
6: എസ്സെൻസ്, അബൂ സിദ്രാ മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ കദീം. കോൾ 5500499.
8: ഹായ്, ഞാൻ എം ജെ ചന്ദ്രൻ.
9: യു ആർ ലിസണിംഗ് ടു
8: favorite radio station, Radio

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോ സുനോ 91.7 FM-ൽ ഹോം ഡെലിവറിയുടെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 മണി കഴിഞ്ഞ് 12 മിനിറ്റും 3 സെക്കൻഡും. അങ്ങനെ മറ്റൊരു ദിവസത്തിലേക്ക്, ഒരു വീക്കിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയാം. നാളത്തെ ദിവസം കുറച്ചുകൂടെ എനർജിയുമായിട്ട് നമ്മൾ ആ ഒരു ഡേ വളരെയധികം ഫ്രഷായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ബട്ട് ബിഫോർ ദാറ്റ് ചെറിയ പ്രിപ്പറേഷൻസ് ഒക്കെ തന്നെ ലൈഫിൽ വേണ്ടത് ഈ ഒരു ടൈമിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ പ്രിപ്പറേഷൻസിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ നമുക്കിതാ ഇവിടെ മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ അല്ലല്ലോ, ഗുഡ് മോർണിംഗ് ആണ്, ആഫ്റ്റർനൂൺ ആയിട്ടില്ല. അരുണേ, എന്താണ് ഇന്നലെ വീക്കെൻഡല്ലേ, പലതും പറഞ്ഞെന്നിരിക്കും, പോട്ടെ, ക്ഷമിച്ചിരിക്കുന്നു. രാജേഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇന്നലെ ഞാൻ മാത്രം ഫുൾ ടൈം കിടന്നുറങ്ങിയെന്ന് തോന്നുന്നു. അതൊരു ഭാഗ്യമല്ലേ, ഫുൾ ടൈം ഉറങ്ങാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ, ആ ഒരു ഉറക്കം കിട്ടുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. എന്തായാലും ഉറക്കത്തിൽ കോംപ്രമൈസ് ചെയ്ത് ഒരുപാട് പേർക്ക് പറ്റാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് ഉറക്കം ഫുള്ളായിട്ട് കിട്ടുമ്പോൾ രാജേഷ് ബ്രോ, ഒരു ഇതും വേണ്ട, ഒരു റിഗ്രറ്റ്സും വേണ്ട. ഇറ്റ് ഈസ് ബേസിക്കലി ലൈക്ക് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഉറക്കം കിട്ടുന്ന ഒരുപാട് പേരുണ്ട്. വീക്കെൻഡിൽ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഇല്ലാതെ നമ്മൾ ഉറക്കത്തിൽ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ടെങ്കിലും, നമുക്ക് ചുറ്റുമുണ്ട് ഇങ്ങനത്തെ ഫ്രണ്ട്സും ആൾക്കാരും ഒക്കെ തന്നെ. ചിലപ്പോൾ നമ്മൾ അത്രയും ടയർഡായതുകൊണ്ടായിരിക്കും, സ്ട്രെസ്ഡ് ആയതുകൊണ്ടായിരിക്കും നമ്മൾ അറിയാണ്ട് തന്നെ ഉറങ്ങിപ്പോകുന്നത്. അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. ഇതല്ല ഇനി ഉറക്കത്തിൽ കോംപ്രമൈസ് ഇല്ല എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. അപ്പോൾ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്രയൊക്കെ തന്നെ നമ്മൾ വെള്ളം കുടിച്ചാലും ഹൈഡ്രേറ്റഡ് ആയിരുന്നാലും ഈക്വലി

മെന്റൽ ഹെൽത്ത് ഒന്ന് കോറിലേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഉറക്കത്തിൻ്റെ ആ ഒരു ദൈർഘ്യവും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി വെൻ യു ഏജ് ഇസ് ഗെറ്റിംഗ് ഒരു 30 എന്നുള്ള ഒരു റെഫറൻസ് പോയിന്റ് ആണ് കേട്ടോ. ഒരിക്കലും ആ ഒരു നമ്പറിലേക്ക് ആരും നമ്മൾ വയസ്സായി എന്നുള്ള ചിന്താഗതിയിൽ എത്തണ്ട. ഇറ്റ്സ് ജസ്റ്റ് എ റെഫറൻസ് പോയിന്റ്. ആ ഒരു റെഫറൻസ് പോയിന്റിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, അതായത് നമ്മൾ ചില കാര്യങ്ങളിൽ ചിട്ട കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഒരു ഡെക്കോറം അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ആ ഡിസിപ്ലിനിലായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ, നമുക്ക് ചുറ്റുമുള്ള സംഭവങ്ങളൊക്കെ പിന്നെ ഓടാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻ നമ്മൾ വരുന്ന ജനറേഷന് കൂടെ പാസ് ചെയ്യേണ്ടതാണ് എന്നും കൂടി ഓർക്കുക. അപ്പോൾ ആ ഒരു ഓർമ്മപ്പെടുത്തൽ ദാ എല്ലാവർക്കും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത ഒരു മോർണിംഗ് വിഷസ് ആരാണ് അയച്ചിരിക്കുന്നത്? ഷാജഹാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. അർജുൻ, എന്ത് പറ്റി സന്ദീപേ, സൗണ്ടൊക്കെ പോയല്ലോ. സൗണ്ട് വീണ്ടെടുക്കും എന്നുള്ള ആ ഒരു എനർജി കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇന്നിരുന്നത്. പക്ഷേ എന്ത് പറയാനാണ്, എല്ലാം കാലത്തിൻ്റെയും ക്ലൈമറ്റിൻ്റെയും കളി. ഇനി ആ ഒരു വിഷമത്തിൽ ഞാൻ നേരെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് പോവുകയാണ്. അപ്പം എൻ്റെ ആ പോസിറ്റിവിറ്റിയൊക്കെ വീണ്ടും പുറത്തു വരാൻ പോകുന്നു. ഏറ്റവും മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് പോകുമ്പോൾ യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
0: ഹോം ഡെലിവറി

0: വചനങ്ങളിലൂടെ. പലിശ വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും അതിനിടയിൽ നിൽക്കുന്നവനെയും ദൈവം വെറുക്കുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
2: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
3: അതെന്ത് പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അതും 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
0: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജുരി.
6: യു ആർ ലിസണിംഗ് ടു
5: ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: ഹിലാൽ ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
1: ഹോം ഡെലിവറി.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Welcome, welcome once again. Welcome back to Radio Suno 91.7 FM with the home delivery at a time. Sandeepaanu koodiyullathu. Studio clockil samayam 11 mani kazhinju 44 minutes 12 seconds. അങ്ങനെ ദേ നമ്മൾ ഒരു സാറ്റർഡേ കൂടി വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസം പൊതുവായിട്ടൊരു ലേസിനെസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സാധ്യതയ്ക്ക് എന്തായാലും നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഒന്നും ഇടല്ല, ആ ഒരു മടി അങ്ങ് പൊക്കോട്ടെ വൈബിക്കസ്. അത് തന്നെയാണ് ചില സമയത്ത് ബ്യൂട്ടിഫുള്ളി നമ്മളുടെ ആ ഒരു ദിവസം കൊണ്ടുപോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മടിയും ആ മടിയിൽ നിന്നുണ്ടാവുന്ന ഒരുപാട് പ്ലാൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ഒത്തിരി ഒത്തിരി പ്ലാൻസിലേക്ക് നമ്മളെ കൊണ്ടുവിടാൻ പോകുന്നതാണ് എന്ന് പറയുമ്പോൾ ഇവിടെ മറ്റൊരു പ്ലാനുമായിട്ട് ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് എത്തിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ പുറത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ക്ലൈമറ്റ് പോകുന്നു, ചൂടധികം നമുക്ക് സ്പെഷ്യലി ആ ഒരു ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളും ഒന്നും തന്നെ എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം മിസ്ഡ് ആയിട്ടുള്ള ഫോഗി കണ്ടീഷൻസ് ഒക്കെ തന്നെ നമുക്ക് വിസിബിലിറ്റി കുറയ്ക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളൊക്കെ ആവാൻ ആയിട്ട് ചെറിയൊരു അപ്ഡേറ്റാണ് നമുക്കിപ്പോൾ ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് നൽകിയിരിക്കുന്നത്. ആൻഡ് ഈ ഒരു അപ്ഡേറ്റിലൂടെ പറയുന്നത് സീറോ വിസിബിലിറ്റി ഒക്കെ ഉള്ള ഏരിയാസും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും 19 സെപ്റ്റംബർ. അപ്പോൾ ഇന്നത്തെ ദിവസം ഡ്രൈവ് ചെയ്യുമ്പോൾ മാക്സിമം സൂക്ഷിക്കുക, അതാണ് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. സോ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിൽ പോകുന്ന എസ്പെഷ്യലി മോട്ടോർ വെഹിക്കിൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ അവർക്ക് പോസിബിളി അവർ സേഫായിട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. പക്ഷേ നമ്മൾ കാറിലിരുന്നുള്ള വിസിബിലിറ്റി എത്രത്തോളം, കാറാണോ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് വാഹനമാണെങ്കിലും ആ ഒരു വിസിബിലിറ്റി ഫാക്ടർ കൂടി ഒന്ന് കണക്കിലെടുക്കുക. അത് ഒരു വാർണിംഗ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് ആ ഒരു അപ്ഡേറ്റ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലും കൂടെ എത്തിക്കുകയാണ്. മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് കിടക്കുമ്പോൾ സന്ധിവാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: Voices.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Vodafone Shuf app.
3: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
4: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയാൻഡ് കമ്പനി.
3: അതെന്ത് പേര്?
5: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
6: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ. ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
7: നമസ്കാരം, ഞാൻ നിങ്ങളുടെ മൃദുല വാര്യർ.
8: യു ആർ ലിസണിംഗ് ടു
7: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Welcome, welcome once again. Welcome back to Radio Sona 91.7 FM Home Delivery. The time Sandeep aanu koodiyulladu. Ee oru time namukku korchadhigam birthday wishes okke vanna oru samayamaanu. Aa oru birthday wishilekku onnalla ṭo 1 2 3 okay 3 birthday wishes undu. Appa aa wishesilekku aanu ee oru time nammal povunnathu. Ettum adipuliyayittu thanne janmadinam aashamsikkunna aghoshikkunna Deepthikkaanu aadyatha message vannekkunnathu. Google aanu ṭo message aayichirikkunnathu. Deepthide husband ആണ്. അപ്പോൾ ദീപ്തിക്ക് എല്ലാ വിധ ആശംസകളും നേരുന്നു. ആൻഡ് ഓൾസോ വിഷിംഗ് എ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സനോ.

യെസ്, ആ ഒരു ബർത്ത്ഡേ വിഷയോട് കൂടി നമ്മൾ രണ്ടാമത്തെ ബർത്ത്ഡേ വിഷിലേക്കാണ് വരുന്നത്. സിദ്ധിക്കാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ട മകന് ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. ആ മകൻ്റെ പേര് ദിൽറൂബ് എന്നാണ്. ഓക്കെ, ദിൽറൂബ്. അയ്യോ, പേരൊക്കെ എന്ത് അടിപൊളി പേരല്ലേ. ദിൽറൂബ് എന്നാണ് മകൻ്റെ പേര്. അപ്പോൾ ദിൽറൂബിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് അറിയിക്കണം. 5 വയസ്സാണ് കേട്ടോ ദിൽറൂബിന്. കുഞ്ഞു പയ്യനാണ്. ഈ വലിയ പേര് കിട്ടിയ വലിയ പേരല്ല, പക്ഷെ ഇച്ചിരി പറയാൻ ടഫായിട്ടുള്ള പേര്. അപ്പോൾ ആ ഒരു ബർത്ത്ഡേ വിഷസ് കൂടി ഇതാ അറിയിക്കുകയാണ്. ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ, ഹാപ്പി ബർത്ത്ഡേ. അപ്പോ ആ ഒരു ബർത്ത്ഡേ വിഷസ് കൂടി ഇതാ അറിയിക്കുകയാണ്. ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ, ഹാപ്പി ബർത്ത്ഡേ.

തെറ്റിദ്ധരിച്ചു. പക്ഷേ ഒരു വെഡിങ് ആനിവേഴ്സറി വിഷസാനാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. എൻ്റെ പ്രിയ പത്നിക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വിഷസ് പതിവ് പോലെ തന്നെ ഒന്ന് നേരണം എന്ന് പറഞ്ഞിട്ടാണ് ഷാൻ്റെ മെസ്സേജ് വന്നേക്കുന്നത്. അപ്പോൾ രണ്ടു പേർക്കും അടിപൊളിയായിട്ടുള്ള ഒരു വെഡിങ് ആനിവേഴ്സറി വിഷസ് നേരുന്നു ഫ്രം ദി എൻറ്റയർ ടീം. യെസ്, അപ്പോൾ വീക്കെൻഡ് ഡേ ആണെങ്കിലും വീക്കെൻഡ് അല്ല, കുറേ പേർക്കൊക്കെ വർക്കിംഗ് ആണ്, അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും വീക്കെൻഡ് ആയിരിക്കും. ഇപ്പോൾ ഈ ദിവസവും ദാ ഓർത്ത് ഫ്രണ്ട്സിനും കസിൻസിനും അതേപോലെ നമ്മളുടെ ഇഷ്ടമുള്ളവർക്ക് മെസ്സേജും ഇതേപോലുള്ള സ്പെഷ്യൽ ഡേ വിഷസൊക്കെ അറിയിക്കുമ്പോൾ അവർക്കും സന്തോഷം നമുക്കും സന്തോഷം. ഇതുപോലുള്ള സന്തോഷങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്ത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്, ദിസ് ഇസ് റേഡിയോ സൂണ 91.7 FM.

0: Tapos happiness frequency.
1: ഹിലാൽ ലുലുവിന് സമീപം സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
3: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
4: ഹോം ഡെലിവറി.

0: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ലുലുവിൽ ബിഗ് സേവിംഗ്സ്, ലുലു മെഗാ ഡീൽസ് ഇതാ വീണ്ടും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ കാറ്റഗറികളിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങാനും കൂടുതൽ പണം ലാഭിക്കാനും മികച്ച ഓഫറുകൾ സ്വന്തമാക്കാനും വൻ അവസരം.
1: ഫ്രഷ് ഫുഡ്, ഗ്രോസറീസ്, ഡെയിലി എസെൻഷ്യൽസ് മുതൽ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ഹോം അപ്ലയൻസസ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ആൻഡ് മച്ച് മോർ.
0: മറക്കേണ്ട, ലുലു മെഗാ ഡീൽസ്, ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മാത്രം.
1: മെഗാ സേവിംഗ്സ്, മെഗാ ചോയ്സ്, മെഗാ ഷോപ്പിംഗ്.
0: ഡോണ്ട് മിസ് ഇറ്റ്. വേഗമാകട്ടെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിക്കൂ. സേവ് ബിഗ്.
2: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
3: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറോ പായസം ഖത്തറിനൊപ്പം. വക്രാ സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
0: ഹിലാൽ ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
4: You are listening to Radio Suno 91.7.

നമുക്ക് ലൈഫിൽ വരുന്ന അച്ചീവ്മെന്റ്സ്, ഈ അച്ചീവ്മെന്റ്സ് ഒക്കെ തന്നെ ശരിക്കും ട്രൂലി പേഴ്സണൽ ആവുന്നത് നമ്മൾക്ക് ഒരു വിജയം കൈവരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു വിജയം കൈവരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലായിരിക്കും. പക്ഷെ അത് മാത്രമല്ല, കേൾക്കുമ്പോൾ സന്തോഷം വരുന്ന ഒരുപാട് വിജയങ്ങൾ ലൈഫിൽ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഖത്തർ എയർവേസ് ഇസ് വിന്നിങ് 4 സ്കൈട്രാക്സ് അവാർഡ്. ദാ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിഞ്ഞൊരു കാര്യമായിരിക്കും, ആ ഒരു സ്കൈട്രാക്സ് അവാർഡിൻ്റെ 5 പ്രസ്റ്റീജിയസ് അവാർഡുകളാണ് നമ്മുടെ ഖത്തർ എയർവേസിന് ലഭിക്കുന്നത്. ഖത്തർ എന്നുള്ള ഒരു രാജ്യത്തിൻ്റെ അകത്ത് ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്ന മറ്റൊരു സാമ്രാജ്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അയ്യോ, എല്ലാ രീതിയിലുള്ള പോസിബിലിറ്റീസ് തുറന്നുകൊണ്ട് ലക്ഷറി ആൻഡ് ഓൾ ദ ഫെസിലിറ്റീസ് അവൈലബിൾ, ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് നമുക്ക് ഖത്തർ എയർവേസ് നമ്മുടെ അരികിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അവാർഡുകളൊക്കെ കിട്ടിയില്ല വലിയ ഡൗട്ട് അടിക്കേണ്ട ഒരു കാര്യമില്ല, ഒരു എക്സ്പ്ലനേഷൻ്റെയും ആവശ്യമില്ല. വേൾഡ്സ് ബെസ്റ്റ് ബിസിനസ് ക്ലാസ് ദ 13th ടൈമാണ് ഈ അവാർഡ് കിട്ടുന്നത്. 13th തവണ അങ്ങനെ ഒരു അവാർഡ് മേടിക്കണമെങ്കിൽ എന്തുമാത്രം സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും ഖത്തർ എയർവേസ് ഫോളോ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ബെസ്റ്റ് എയർലൈൻ ഇൻ ദ മിഡിൽ ഈസ്റ്റ് എന്നുള്ളതും മറ്റൊരു 14th ടൈമാണ് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്. വേൾഡ്സ് ബെസ്റ്റ് ബിസിനസ് ക്ലാസ് ലോഞ്ച് എന്നുള്ള ഒരു അവാർഡും ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് ഫോർ ദ 8th ടൈം. വേൾഡ്സ് ബെസ്റ്റ് ഓൺബോർഡ് വൈഫൈ, യെസ്, അത് ഫസ്റ്റ് ടൈമാണ്. കാരണം നമുക്കറിയാം വളരെ റീസെൻ്റ്ലി ആണ് അങ്ങനെ വൈഫൈ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആക്കി എല്ലാ ഫ്ലൈറ്റിലും കിട്ടുന്നത്. ആൻഡ് അതിൻ്റെ ബെസ്റ്റ് ഓഫ് ദ എബിലിറ്റി ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ടീമാണെങ്കിലും ഖത്തർ എയർവേസ് ടീം, കൺഗ്രാജുലേഷൻസ്, കൺഗ്രാജുലേഷൻസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. സോ ഈ ഒരു കൺഗ്രാജുലേഷൻസ് പോകുന്നത് ടു ഓൾ ദ സ്റ്റാഫ് ആസ് വെൽ. വൈ? ബിക്കോസ് അവരെടുക്കുന്ന എഫേർട്ടും ഓരോ ഖത്തർ എയർവേസ് ജീവനക്കാർക്കും ഒരു സ്പെഷ്യൽ മെൻഷൻ കൂടി ഈ ഒരു സമയത്ത് പറയുകയാണ്. ആൻഡ് ആരോഗ്യം സൂക്ഷിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. വെള്ളം കുടിക്കാനായിട്ട് വിട്ടുപോരുത്. വിട്ടുപോയാൽ ദാ ഇതേപോലെ ശ്വാസം കിട്ടാതിരുന്ന് നമുക്ക് പിന്നെ അത് റീസൺസ് ആയിട്ട് പറയേണ്ടി വരും. ആ റീസണിങ് ഒക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് ദേ മനോഹരമായിട്ടുള്ള മറ്റൊരു ട്രാക്കിലേക്ക് കിടക്കുകയാണ്. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാണ്.

0: ഹാപ്പിനെസ് ഫ്രീക്വൻസി. ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 PM ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
1: എസ്സെൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
3: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
4: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയണ്ട് കമ്പനി.
3: അതെന്ത് പേര്?
0: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം. NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. ബൗവ വില്ലേജ്, സനേയ ആൻഡ് അൽഖോർ.
6: ഹായ്, ഞാൻ നരേൻ.
7: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

delivery. Let's start the fun.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സോണു 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. എനിക്ക് ചെറുതായിട്ടൊന്ന് ഒരാറ്റ വൈപ്പ് പറഞ്ഞു പോകേണ്ട സമയമൊക്കെ ആയി വരുന്നു. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞ് 52 മിനിറ്റും 48 സെക്കൻഡും. അങ്ങനെ ദേ ഇന്നത്തെ ദിവസം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം എനർജിയിലേക്ക് വരേണ്ടതായിരുന്നു. ബട്ട് ഓഫ്കോഴ്സ് നമുക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ചും ക്ലൈമറ്റ് ചേഞ്ചസ് ഒക്കെ എഫക്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ, ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാക്സിമം പ്രിക്കോഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ എടുത്ത് ഏറ്റവും അടിപൊളിയായിട്ട് ഹെൽത്ത് നോക്കുക. ആ ഹെൽത്ത് നോക്കിയില്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ പകുതി മൂക്കിൽ സംസാരിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു നല്ല സാറ്റർഡേ ആശംസിക്കുകയാണ്. ഈവനിങ് ടൈം പുറത്തോട്ടൊക്കെ ഇറങ്ങാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ കയ്യിൽ കരുതുക. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ആ ഒരു ശീലം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി കൂടെ ഏറ്റെടുക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ ദിവസം ഞാൻ ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറയുകയാണ്. പോയി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഐ വിൽ ബി ബാക്ക് സൂൺ ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. നാളെ ഹോം ഡെലിവറി. സോ അതുവരേക്കും ചിന്ന ഒരു ടാറ്റ ബൈ ബൈ.

0: റേഡിയോ സിനോ, റേഡിയോ സിനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
1: മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
2: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷോബി തിലകൻ.
0: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM.
3: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവുക.
4: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
3: അതെന്ത് പേര്?
0: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. വാവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
4: ദസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
3: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ദസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
5: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
6: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയണ്ട് കമ്പനി.
5: അതെന്ത് പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡിയൻ കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
0: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയൻ കോ, വില്ലേജ് സനേയ ആൻഡ് അൽകോർ. ഹോം ഡെലിവറി

0: 91.7 FM.
1: Qatar's happiness frequency.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
2: എസ്സൻസ്, അബൂ സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
6: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ 7-ാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ. ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം. ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 മണിക്ക് ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
7: ഹായ്, ദിസ് ഇസ് അപർണ ബാലമുരളി. റേഡിയോ സെനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ
3: 302-0252.
4: എന്റെ സ്വർഗരാജ്
5: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: ബ്രോട്ട് യു ബൈ സഫാരി World class shopping experience Doha Qatar and
2: Malabar Gold and Diamonds inde pudhiya showroom ippol Abu Hamur Safari Mallilum ningalude paliya swarnabharanangal evide ninnu vaangiyadanengilum ore nashtavum illade exchange cheyyam Malabar Gold and Diamonds Safari Mallil ninnu maatram
7: home delivery

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500498
2: ആൻഡ് ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788-0304

0: 91.7 FM.
1: Qatar's favorite radio station.
0: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ്, അബൂ സിദ്രാ മോൾ, അൽഖോർ, ബാർവ വില്ലേജ്, മത്തർ കദീം. കോൾ 5500498.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7.

0: to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500498
1: ആൻഡ് ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788-0304

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.

0: brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ ഖദീം കോൾ 5500498 ആൻഡ്
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788-0304

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil. മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി.
4: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
3: മോർണിംഗ് സവാരി.
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
0: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവുമില്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: ദുബായ്. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
2: ഹായ് നമസ്കാരം, ഞാൻ ശ്രീകുമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ലോലിതനാണ്.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500498
2: ആൻഡ് ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788 0304

0: ദുബായ്. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബൂ സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: പുണ്യ വചനങ്ങളിലൂടെ.
1: വെള്ളം തീയെ കെടുത്തും പോലെ ദാനധർമ്മങ്ങൾ തിന്മകളെ കെടുത്തിക്കളയും.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ ഖദീം കോൾ 5500498 ആൻഡ്
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788-0304

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005612 ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005612.

0: Abu Sidramol, Alkhur, Barwa Village, Mathar Kadim. Call 5500-4998.
1: And
2: ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: చేస్తున్నావు 91.7 FM
1: Qatar's happiness frequency
2: now available on Uridu TV channel number 911
3: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രാമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500498 ആൻഡ്
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788-0304

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അബൂ സിദ്രാ മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ്, അബൂ സിദ്രാ മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
4: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: സത്യം റെഡിയാണ്. പായസം ഇടുന്ന
2: ടെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ടെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബൂ സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500498
0: ആൻഡ്
2: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788-0304
0: ചെന്നൈ ബീറ്റ്സ്
3: തമിഴ് ഹെഡ് ഓഫ് ദി ആർ എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ഹലോ, അസ്സലാമു അലൈക്കും. ബ്യൂട്ടിഫുൾ ഈവനിംഗ് ടു എവരിവൺ. വെൽക്കം യു ഓൾ ടു റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ കൂടെയുള്ളത് ഹഫിയാണ്. ഈ ഒരു വൈകുന്നേര സമയത്ത് കുറച്ചധികം ടെക് അപ്ഡേറ്റ്സ് കേട്ടാൽ എങ്ങനെ ഉണ്ടാവും? അടി പൊളിയാവൂലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ഷോ. ഇത് ടെക് ടോക്ക് ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്. ഇന്ന് ടെക്ടോക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നോർമലി പറയാറുള്ള ഒരു അപ്ഡേറ്റിലോട്ടല്ല പോകാൻ പോകുന്നത്, ഒരു അപ്ഡേറ്റ് പ്ലസ് ഒരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യത്തിലോട്ടാണ്. നോർമലി ടെക്നോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരാറുള്ളൊരു കാര്യം AI, റോബോട്ട്സ്, സ്മാർട്ട് ഫോൺസ്, ഫ്യൂച്ചർ ഗാഡ്ജറ്റ്സ്, ഈ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പഴയ അറിവുകളെ സംരക്ഷിക്കാൻ പറ്റി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയാവൂലേ? രണ്ട് മലയാളി പെൺകുട്ടികൾ, ഈ കഥ തുടങ്ങുന്നത് രണ്ട് മലയാളി പെൺകുട്ടികളുടെ പേര് പറഞ്ഞിട്ടാണ്. അതും 14 വയസ്സുള്ള രണ്ട് കുട്ടികൾ, കാതലിൻ മേരി ആൻഡ് നവിക, രണ്ടുപേരൂടെ ചേർന്നിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സ്മൃതി 1.0 എന്നൊരു റോബോട്ടിക് സിസ്റ്റമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ പഴയ താളിയോല ഗ്രന്ഥങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. 100 കണക്കിന് വർഷം പഴക്കമുള്ള മാനുസ്ക്രിപ്റ്റ്സ്, അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇൻഫർമേഷൻസ് ഉണ്ടാവും. വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ കാലം കഴിയുന്തോറും ഈ താളിയോലകൾ ഡാമേജ് ആകാൻ നല്ല ചാൻസ് ഉണ്ട്. ഓരോന്നും കൈകൊണ്ട് ക്ലീൻ ചെയ്ത് പ്രിസർവ് ചെയ്യുന്നത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെയാണ് ഈ കൊച്ചു മിടുക്കികളുടെ സ്മൃതി 1.0 എത്തുന്നത്. റോബോട്ടിക്സ്, AI, OCR ടെക്നോളജി എന്നിവ കമ്പൈൻ ചെയ്താണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ പഴയ താളിയോലയിൽ കിടക്കുന്ന അറിവ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ വേൾഡിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ ഈ രണ്ട് കൊച്ചു മിടുക്കികൾ റീസെന്റ്ലി ഹൈദരാബാദിൽ നടന്ന വേൾഡ് റോബോട്ട് ഒളിമ്പ്യാഡ് ഇന്ത്യ നാഷണൽസിലെ ഫ്യൂച്ചർ ഇന്നോവേറ്റേഴ്സ് സീനിയർ കാറ്റഗറിയിൽ ഫസ്റ്റ് പ്ലേസ് നേടിയിട്ടുണ്ടായിരുന്നു. അതിലൂടെയാണ് കുറച്ചുകൂടെ ആളുകൾ ഇവരെ കുറിച്ചുകൂടെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ഏൻഷ്യന്റ് നോളജിനെ ഫ്യൂച്ചർ ടെക്നോളജിയുമായിട്ട് കണക്ട് ചെയ്ത് ഇവർ അടിപൊളിയായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷോ കിക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ കേട്ടോ, വെയിറ്റിംഗ് ആണ്. തൽക്കാലം പാട്ട് കേൾക്കേണ്ട സമയം. കൂടെയുള്ളത് ഹഫിയാണ്. ഇത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency. Radio Sanam.
2: ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
3: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
4: നമസ്കാരം,
5: യു ആർ ലിസണിംഗ് ടു
6: ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1-7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.

നമുക്കിപ്പോ ഇൻസ്റ്റഗ്രാം ഫ്രീ ആണ്, വാട്സ്ആപ്പ് ഫ്രീ ആണ്, ഫേസ്ബുക്കും ഫ്രീ ആണ്. പക്ഷേ കുറച്ചുകൂടെ പ്രീമിയം ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ കൊടുക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ റീസെന്റ്ലി മെറ്റ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ബാക്ക് ടു അവർ ഷോ. ഇത് ടെക് ടോക്ക് ആണ്, കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബാഡി ഹഫീസ് ആണ്. Yes, time for the second update. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് മെറ്റ വണ്ണിന്റെ കാര്യമാണ് കേട്ടോ. മെറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ സബ്സ്ക്രിപ്ഷൻ സർവീസ് ആണ് മെറ്റ വൺ. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, മെറ്റയായി ഇവയെല്ലാം കൂടെ ഒരൊറ്റ സബ്സ്ക്രിപ്ഷൻ എക്കോ സിസ്റ്റത്തിൽ കൊണ്ടുവരികയാണ് നമ്മുടെ മെറ്റ. ഏകദേശം 50 പുതിയ ഫീച്ചേഴ്സ് ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൽ AI യൂസ് ചെയ്ത് ലിമിറ്റ്സ് കൂടുതലാണ്. ഇമേജും വീഡിയോസും ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ എക്സ്ട്രാ ആക്സസ് ഉണ്ട്. ഇൻസ്റ്റഗ്രാം നോക്കുകയാണെങ്കിൽ റീസ്റ്റൈൽ പോലെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള AI ടൂൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇൻഡിവിജ്വൽ യൂസേഴ്സിന് കോർ ആൻഡ് പ്രീമിയം ബണ്ടിൽസ് അവൈലബിൾ ആണ്. ഇന്ത്യയിൽ പ്രൈസിംഗ് നോക്കിക്കഴിഞ്ഞാൽ കോറിന് 549 പെർ മന്ത്, പ്രീമിയം ആണെങ്കിൽ 1950, ഏകദേശം 1950 രൂപയാണ് പെർ മന്ത് വരുന്നത്. പിന്നെ നമുക്ക് ഓരോ ആപ്ലിക്കേഷൻസിനും സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട് കേട്ടോ. അതായത് വാട്സപ്പ് പ്ലസിന് ഏകദേശം 79 റുപ്പീസ് ആണ്. ഇൻസ്റ്റഗ്രാം പ്ലസ്, ഫേസ്ബുക്ക് പ്ലസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു 100 രൂപയിൽ താഴെയാണ് നമുക്ക് റൈറ്റ് നൗ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ആൻഡ് കസ്റ്റം തീംസ്, ഐക്കൺസ്, എക്സ്ട്രാ ചാറ്റ് ഫീച്ചേഴ്സ്, കുറച്ചുകൂടി ഇൻസൈറ്റ്സ്, അങ്ങനെ കുറച്ചധികം എക്സ്ട്രാ കാര്യങ്ങൾ ഇതിൽ അവൈലബിൾ ആണ്. മെറ്റ വണ്ണിന്റെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇങ്ങോട്ട് ആഡ് ഓൺ ചെയ്യുകയാണ്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, മെറ്റ AI ഒക്കെ ബേസിക് എക്സ്പീരിയൻസ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ തുടരാൻ പറ്റും. അപ്പൊ കുറച്ചുകൂടെ പ്രീമിയം കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ കാര്യം എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ തുടരാം. തൽക്കാലം ദാ ഈ ഒരു അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പാട്ടിലോട്ട് പോകാൻ പോവാണ്. ആൻഡ് ദീസ് ഈസ് യുവർ ഫേവറേറ്റ് ടെക് ഷോ. കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബാരി ഹഫി ആണേ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
1: Apple Podcast
0: and
1: Google Podcast.
3: Luluville Big Savings. ലുലു മെഗാ ഡീൽസ് ഇതാ വീണ്ടും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ കാറ്റഗറികളിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങാനും കൂടുതൽ പണം ലാഭിക്കാനും മികച്ച ഓഫറുകൾ സ്വന്തമാക്കാനും വൻ അവസരം.
4: ഫ്രഷ് ഫുഡ്, ഗ്രോസറീസ്, ഡെയിലി എസെൻഷ്യൽസ് മുതൽ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ഹോം അപ്ലയൻസസ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ആൻഡ് മച്ച് മോർ.
3: മറക്കേണ്ട, ലുലു മെഗാ ഡീൽസ് ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മാത്രം.
4: മെഗാ സേവിംഗ്സ്, മെഗാ ചോയ്സ്, മെഗാ ഷോപ്പിംഗ്.
3: ഡോണ്ട് മിസ് ഇറ്റ്. വേഗമാകട്ടെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിക്കൂ. സേവ് ബിഗ്.
5: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
6: ദസോര പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
5: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ദസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
6: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
6: എസ്സെൻസ്, അബു സിദ്രമോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500-4998.

ആപ്പിളിന്റെ ഫോൺ മാത്രമല്ല, നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്. റീസെന്റ്ലി സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ആയിക്കൊണ്ടിരിക്കുന്നത് സീരീസ് 11 സ്മാർട്ട് വാച്ച് ആണോ സീരീസ് 12 സ്മാർട്ട് വാച്ച് ആണോ ഏറ്റവും അടിപൊളി ഇത്. അപ്പൊ നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ. ബാക്ക് ടു അവർ ഷോ. ഇത് ടെക് ടോക്ക് ആണ്. കൂടെ ഉള്ളത് നിങ്ങളുടെ ടെക് ബാഡി ഹഫീസ് ആണ്. ആപ്പിളിന്റെ ലേറ്റസ്റ്റ് സ്മാർട്ട് വാച്ച് ആണ് ആപ്പിൾ വാച്ച് സീരീസ് 12. ഫസ്റ്റ് ലുക്കിൽ തന്നെ നമുക്ക് തോന്നും ഇതൊക്കെ സെയിം ആപ്പിൾ വാച്ച് അല്ലേന്ന്, ബട്ട് ആക്ച്വലി കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതൊക്കെ ഇൻസൈഡിലാണുള്ളത്. സീരീസ് 12 ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത് S11 ചിപ്പും പുതിയ ഹെൽത്ത് സെൻസിംഗ് സിസ്റ്റവുമായിട്ടാണ്. അതായത് ഇപ്പോൾ എവറി 5 സെക്കൻഡ്സിൽ നമ്മുടെ ഹാർട്ട് റേറ്റ് മെഷർ ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ HRV റീഡിംഗ്സ് കൂടുതൽ ഫ്രീക്വന്റ്ലി നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയൊരു ഫീച്ചറാണ് റെഡിനെസ് സ്കോർ. സംഭവം സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ നമ്മുടെ സ്ലീപ്, ആക്ടിവിറ്റി, ട്രാക്കിംഗ് ലോഡ്, വൈറ്റൽസ് ഒക്കെ നോക്കിയിട്ട് ഇന്ന് ബോഡി വർക്കൗട്ട് ചെയ്യാൻ റെഡി ആണോ, അതോ കുറച്ച് റെസ്റ്റ് വേണോ എന്നതിന് 0 to 10 സ്കോർ ആയിട്ട് നമുക്ക് കാണിക്കും. സംഭവം ഇൻട്രസ്റ്റിംഗ് അല്ലേ. ഇനി നമ്മൾ ബാറ്ററി സൈഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെയും ഇംപ്രൂവ്മെന്റ് ഉണ്ട്. നോർമൽ യൂസേജ് അപ് ടു 24 hours ബാറ്ററി ലൈഫ് കിട്ടും. ഔട്ട്ഡോർ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അപ് ടു 10 hours വരെ ബാറ്ററി കിട്ടും. പ്രീവിയസ് മോഡലിനേക്കാൾ 25% എക്സ്ട്രാ ആണ് ഈ ഒരു കാര്യം വരുന്നത്. ചാർജിംഗ് ആണെങ്കിൽ സൂപ്പർ കൺവീനിയന്റ് ആണ്. ജസ്റ്റ് 15 മിനിറ്റ് ചാർജ് ചെയ്താൽ അപ് ടു 12 hours അഡീഷണൽ ബാറ്ററിയും കിട്ടും. നമ്മളിനി നേരെ നോക്കാൻ പോകുന്നത് ഇതിന്റെ ഒരു പ്രൈസിലോട്ടാണ്. സീരീസ് 12 ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ 56,900 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ബജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ ആയിട്ടുള്ള SE 29,900 രൂപയ്ക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏകദേശം സീരീസ് 12 കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബാക്കിയൊക്കെ ഓൺ ദ വേ തന്നെ പറയാം. ഇനി നിങ്ങൾ ആലോചിച്ചോ സീരീസ് 11 നിന്ന് 12 അപ്ഗ്രേഡ് ചെയ്യണോ വേണ്ടായോ എന്ന്, അതൊക്കെ ആലോചിക്കാൻ കുറച്ച് സമയം വേണ്ടേ. അതിന് വേണ്ടിയിട്ട് പാട്ടുകൾ കേൾക്കേണ്ട സമയമാണ്. ഇത് ടെക് ടോക്ക് ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബാഡി ഹഫീസ് ആണേ.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
2: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയൻ്റ് കമ്പനി.
1: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: 15 പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
6: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
7: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
6: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പർ ആ. എല്ലാവരും കഴിച്ചു നോക്കണേ.
3: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ 7th ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ. ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം. ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
8: നമസ്കാരം, ഞാൻ സന്തോഷ് കിഴാറ്റൂർ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.
9: ചെന്നൈ ബീറ്റ്സ്.
10: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
11: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: ടാക്കി ടോക്ക്.
1: പണ്ട് ഒരുപാട് പൈസ കൊടുത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം ഇപ്പോൾ ഒരൊറ്റ ക്ലിക്കിൽ അല്ലെങ്കിൽ കുറച്ച് സെക്കൻഡ്സുകൾ കൊണ്ട് നമ്മുടെ കയ്യിലോട്ട് കിട്ടും. അങ്ങനത്തെ ഒരുപാട് ഇമേജസ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ടിപ്സ് ഒക്കെ പറയാമെന്ന്. ബാക്ക് ടു അവർ ഷോ. ഇത് ടെക് ടോക്ക് ആണ്, കൂടെ ഉള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്. പറഞ്ഞു വന്നത് നമ്മുടെ ചാറ്റ് ജി പി ടി യൂസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സം പോസ്റ്റേഴ്സിന്റെ കാര്യമാണ്. റീസെന്റ്ലി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആവുന്ന സമയത്ത് നമ്മളതെല്ലാം ട്രൈ ഔട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് അങ്ങോട്ട് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് അത് ട്രൈ ചെയ്യാമല്ലോ. ആദ്യം തന്നെ നമ്മൾ ഒരു പ്രൊഡക്റ്റിന്റെ ഫോട്ടോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ഏതൊരു പ്രൊഡക്റ്റിന്റെ ഫോട്ടോ ആണെന്നുണ്ടെങ്കിലും, ഒരു 3D ബിൽ ബോർഡ് വേണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ സെൻസ് മാത്രം കൊടുത്താൽ മതി. അതായത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ ഫോട്ടോ അതിൻ്റെ താഴെ ക്യാപ്ഷനിലായിട്ട് /3D ബിൽ ബോർഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഒരു അടിപൊളി വലിയ ഫ്ലെക്സ് അല്ലെങ്കിൽ ബിൽ ബോർഡ് സെറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഒന്നുകൂടെ പറയാം, /3D ബിൽ ബോർഡ് എന്നാണ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ കൂടെ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ മാഗസിൻസിലും ന്യൂസ് പേപ്പറിലൊക്കെ കുറെ അഡ്വർടൈസ്മെന്റ്സ് കാണത്തില്ലേ, ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ ഫോട്ടോ കൊടുക്കുക /ad creative. അതായത് /ad creative എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗംഭീരമായിട്ടുള്ള ഭയങ്കര ഭംഗിയുള്ള ഒരു ന്യൂസ് പേപ്പറിലും മാഗസിനിലൊക്കെ വരുന്ന പോലത്തെ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് കിട്ടും /ad creative എന്ന് കൊടുത്തു കഴിഞ്ഞാൽ. ഇനി അതല്ല, നിങ്ങൾക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഫോട്ടോ ആണ് വേണ്ടത് അല്ലെങ്കിൽ ക്യൂട്ടായിട്ടുള്ളൊരു പോസ്റ്ററാണ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോട്ടോ കൊടുത്തതിന് ശേഷം /paper craft എന്ന് കൊടുക്കുകയാണെങ്കിൽ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഭംഗിയുള്ള ഒരു പോസ്റ്റർ നമുക്ക് കിട്ടും. അത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോ, എന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി എങ്ങനെയുണ്ടെന്ന്. തൽക്കാലം എന്താ ഈ 3 ടിപ്സ് അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ നൈസായിട്ട് ഇന്നത്തെ ടെക് ടോക്കിൽ നിന്ന് വൈൻഡ് അപ്പ് ആവാൻ പോവാണ്, സ്കൂട്ട് ആവാൻ പോവാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ അടിപൊളിയായിട്ടിരിക്കുക, വൈബ് ആയിട്ടിരിക്കുക. സ്റ്റേ ക്യൂരിയസ് ആൻഡ് സ്റ്റേ അപ്ഡേറ്റഡ് ഓൾവേസ്. ദീസ് ഈസ് യുവർ ടെക് ബഡി ഹഫീസ് സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് ടെക് ടോക്കിൽ നിന്ന്. ടാറ്റാ, ബൈ ബൈ, ലവ് യു ഗായ്സ്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station.
2: ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
3: എസ്സെൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500-4998.
5: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
6: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
5: അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
0: സുനോ ബോളിവുഡ്.

0: ഫുൾ ആക്ടീവ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ബോക്സ് സ്നാക്സ് എന്നിവയെല്ലാം ഹണി ഫ്രഷ് മാത്രമല്ല ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമാണ്
1: മിൽക്ക് ചീസ് യോഗർട്ട് ലെബ്ന എക്സ്
2: മസറട്ടി സൂപ്പർ ആ എല്ലാവരും കഴിച്ചു നോക്കണേ
3: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.

0: Services. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Google Play Store and App Store.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്റെ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
3: സംസമിൽ നിന്നൊരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
1: എസ്സെൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498. ലുലുവിൽ ബിഗ് സേവിംഗ്സ്. ലുലു മെഗാ ഡീൽസ് ഇതാ വീണ്ടും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ കാറ്റഗറികളിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങാനും കൂടുതൽ പണം ലാഭിക്കാനും മികച്ച ഓഫറുകൾ സ്വന്തമാക്കാനും വൻ അവസരം.
4: ഫ്രഷ് ഫുഡ്, ഗ്രോസറീസ്, ഡെയിലി എസെൻഷ്യൽസ് മുതൽ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ഹോം അപ്ലയൻസസ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ആൻഡ് മച്ച് മോർ.
1: മറക്കേണ്ട, ലുലു മെഗാ ഡീൽസ് ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മാത്രം.
4: മെഗാ സേവിംഗ്സ്, മെഗാ ചോയ്സ്, മെഗാ ഷോപ്പിംഗ്.
1: ഡോണ്ട് മിസ് ഇറ്റ്. വേഗമാകട്ടെ, ഇപ്പോൾ തന്നെ നിങ്ങൾ

0: വചനങ്ങളിലൂടെ.
1: ഞെരുക്കമുള്ളവനെ സഹായിക്കുന്ന ഏതൊരാൾക്കും അല്ലാഹു ഇഹത്തിലും പരത്തിലും അവന്റെ പ്രയാസങ്ങളിലും സഹായിക്കുന്നതാകുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
1: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
2: ദസോറ പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ദസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
3: നമസ്കാരം, ഞാൻ ക്യാമറമാൻ സുജിത് വാസുദേവാണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമുക്ക് കൂട്ടുകൂടിക്കൊണ്ടേയിരിക്കാം.

0: Radio Suno 91.7 FM. Qatar's favorite radio station.
1: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 PM ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അബു സിദ്രാ മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
0: റേഡിയോ സുനോ 91.7 FM.

0: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 PM ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
1: എസ്സെൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ കദീം. കോൾ 5500498.
3: നമസ്കാരം, ഞാൻ ജയരാജ് വാര്യർ.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട്

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
3: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
4: കുട്ടികളുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തു.
5: ഈ നവംബർ 7 മുതൽ 21 വരെ അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ് ഒരുക്കുന്ന കിഡ്സ് എക്സ്പോ ഖത്തർ 2026 തേർഡ് എഡിഷൻ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു.
4: UNCC ഹോൾ 5 എഡ്യൂക്കേഷണൽ ടൂൾസ്, ഹെൽത്ത്, ക്ലോത്തിംഗ്, ഫുഡ്, ടോയ്സ്, എന്റർടൈൻമെന്റ് ഓർ കിഡ് ഫ്രണ്ട്ലി സർവീസസ് തുടങ്ങിയ നിങ്ങളുടെ സേവനങ്ങൾ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാം. ഇപ്പോൾ പ്രത്യേക നിരക്കുകളിൽ സ്റ്റോൾ ബുക്ക് ചെയ്യാം.
5: ബുക്കിംഗിനായി കോൺടാക്ട് അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ്. കോൾ 4455770 ഓർ 5009545454.
4: വിസിറ്റ് www.kidsexpo.qa.

ഇന്നും ക്ലോസർ. ആഹാ, ഹിയർ. വൺ സെക്കൻഡ്, ഐ ഷോ യു. അജിത്, കം ഹിയർ. സീ, യു കൻ ടേക്ക് ഹിസ് ഹാൻഡ്.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
2: ദസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ദസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
3: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
4: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
3: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പർ ആ, എല്ലാവരും കഴിച്ചു നോക്കണേ.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അബൂ സിദ്രാ മോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500499.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: ഓണസദ്യ റെഡിയാണ്. പായസം ഇടുന്ന
2: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
2: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: ഹായ്, ഞാൻ കമൽ.
0: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ.

0: വചനങ്ങളിലൂടെ.
1: നിങ്ങൾ വെവ്വേറെയല്ല, കൂടിയിരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്. നിസ്സംശയം ബർക്കത്ത് സംഘത്തിന്റെ കൂടെയാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
3: ഹായ്, ഞാൻ ദേവാനന്ദ്.
4: കരിമീൻ കുറുവിയെ കണ്ടില്ല.
3: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടും.
0: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
3: ഡെസോറ പായസം ഖത്തർ ഉണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
3: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്ട് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
3: എസ്സെൻസ് അബൂ സിദ്രാ മോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ കദീം. കോൾ 5500-4998.
5: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. എൻഹാൻസിംഗ് യുവർ എവരിഡേ ഹോം ഡെലിവറി. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
6: In association with Nesto Hypermarket, now open at all

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: ഹിലാൽ ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
4: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
4: എസ്സെൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500-499.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഓണസദ്യ റെഡിയാണ്, പായസം എവിടുന്ന?
2: ദസോര പായസം ഖത്തർ ഉണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ദസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
3: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി.
4: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
3: മോർണിംഗ് സവാരി
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
2: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവുമില്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
6: ഇൻ അസോസിയേഷൻ
7: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: It's time for Top 10.
1: അപ്പൊ എങ്ങനെ വീക്കെൻഡ് വൈബിൽ കളറായിട്ട് ടോപ് ടെൻ അങ്ങോട്ട് തുടങ്ങിയാലോ? അസ്സലാമു അലൈക്കും, സലാം ആൻഡ് ദിൽസേ നമസ്തേ ആൻഡ് പുടൻ വനക്കം ആൻഡ് വെൽക്കം ടു ടുഡേസ് ടോപ് ടെൻ. യെസ്, ഈ വീക്കെൻഡ് പ്ലേലിസ്റ്റ് ഓൺ ആകുമ്പോഴേക്കും റുവേശിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എന്നെ സൂപ്പർ സ്റ്റാർ എന്നൊന്നും വിളിക്കണ്ട, കാരണം സ്റ്റാർ രാത്രി മാത്രമല്ലേ, ഞാൻ രാവിലെയുണ്ട്, അപ്പോൾ അതുകൊണ്ട് എന്നെ സൂപ്പർ സ്റ്റാർ എന്നൊന്നും പറയണ്ട എന്നുള്ളത്. സോ ഭയങ്കര തമാശയായിട്ട് അല്ലെങ്കിൽ എന്നെ ഫൺ വേ, എന്നെ വെരി കാഷ്വൽ വേ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഉർവശേച്ചി മലയാളത്തിന് അതാണ്. മലയാളത്തിൽ നിന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ ഉർവശേച്ചിയെ കവച്ച് വെക്കാനായിട്ട് ഒരു നായിക നടിയുണ്ടോ അല്ലെങ്കിൽ ഒരു ആക്ട്രസ് ഉണ്ടോ എന്നുള്ളത് ചോദിപ്പിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചോദ്യം നമ്മളേക്ക് മനസ്സിൽ തരുന്നത് പോലത്തെ ഒരു സിനിമയായിരുന്നു ആശ എന്നുള്ള മൂവി. സിനിമ കണ്ടവർക്ക് അറിയാൻ പറ്റും, ഉർവശേച്ചി ഓരോ സിനിമ കഴിയുമോറും ഗംഭീര പ്രകടനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രമാത്രം സ്റ്റെബോൺ ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ ഇവർ ഓക്കെ അല്ലേ എന്ന് നമ്മളെക്കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഒരു അമ്മയുടെ മനസ്സ് കംപ്ലീറ്റ് ആയിട്ട് കാട്ടിത്തന്ന ഒരു കഥാപാത്രമായിരുന്നു ആശ എന്നുള്ളത്. ആശയും ജീവനും തമ്മിലുള്ള ആ ഒരു സിനിമ കണ്ടപ്പോഴേക്കും ഏതൊക്കെയോ പോയിന്റിൽ എനിക്ക് നമ്മൾ അയ്യപ്പനും കോശിയും സിനിമയുടെ ഏതൊക്കെയോ ഭാഗങ്ങൾ ഹിറ്റ് ചെയ്തു. ഈ ദിവസങ്ങളിൽ മലയാള സിനിമ മാത്രമല്ല, ഒരു പക്ഷേ ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള സിനിമാ ആരാധകരും ക്രിറ്റിക്സ് ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സിനിമയിലെ പാട്ട് തന്നെ കേട്ട് ഇന്ന് ഷോ അങ്ങടേക്ക് തുടങ്ങിയാലോ. ഉർവശേച്ചി തകർത്ത് അഭിനയിച്ച ആശ മൂവിലെ തന്നെത്താനെന്നുള്ള പാട്ടാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പ് ടെണിലെ ദ വെരി ഫേസ്റ്റ് ട്രാക്ക്. അനില രാജീവാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ആൻഡ് രസമുള്ളൊരു പാട്ടാണ് കേൾക്കാനായിട്ട്, നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്ന ഒരു പാട്ടാണ്. ഗോവിന്ദ് വസന്ത മ്യൂസിക്കിലാണ് ഇന്നത്തെ ടോപ്പ് ടെണിൻ്റെ പ്രത്യേകത. ഇന്ന് ഒരു ഗോവിന്ദ് വസന്തമയം ഫീൽ ചെയ്യും, ബിക്കോസ് ആളുടെ ഹിറ്റായിട്ടുള്ള ഒന്ന് രണ്ട് പാട്ടുകൾ ഇന്നത്തെ പ്ലേലിസ്റ്റിലേക്ക് കടന്ന് കയറിയിട്ടുണ്ട്. യെസ്, ഈ ഒരു പാട്ടോട് കൂടി തന്നെ ഷോ അങ്ങടേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഈ ഒരു പാട്ട് എസ്പെഷ്യലി ദ വൺ ആൻഡ് ഓൺലി ഏറ്റവും പ്രിയപ്പെട്ട ഉർവശേച്ചിക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സുനോ 91.7 FM.
1: ഖത്തർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
0: റേഡിയോ സുനോ. ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഹായ് നമസ്കാരം, ഞാൻ സുരാജ് വെഞ്ഞാറമൂടാണ്.
4: ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ?
0: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.

എല്ലാ തവണയും ടോപ് ടെനിൽ ഞാൻ പറയാറുള്ളത് പോലെ തന്നെ ഇത്തവണയും ടോപ് ടെനിൽ ഇൻഡിപെൻഡന്റ് പാർട്ടികൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. ബിക്കോസ് ഒന്നല്ല രണ്ട് ഇൻഡിപെൻഡന്റ് പാർട്ടികളാണ് നമ്മളത് കേൾക്കാൻ പോകുന്നത്. പക്ഷെ രണ്ട് പാർട്ടികളും ഒന്നിനൊന്നും അടിപൊളിയാണ് കേട്ടോ, രസമുള്ള ഫീൽ ഗുഡ് ആയിട്ടുള്ള രണ്ട് പാർട്ടികളാണ്. ബാക്ക് ടു ടോപ് ടെൻ, ചിച്ചു ആണ് കൂടെ ഉള്ളത്. ആൻഡ് ദിസ് ഈസ് യുവർ ഹാപ്പിനെസ് ഹോട്ട് ലൈൻ. ഇതിൽ നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്ന പാട്ട്, ഈ രണ്ട് പാട്ടുകളുടെയും പ്രത്യേകത, രണ്ട് പാട്ടുകളും ലവ് ട്രാക്സ് ആണ് കേട്ടോ. ഇന്ന് എനിക്ക് തോന്നുന്നു ടോപ് ടെനിൽ കേൾക്കാൻ പോകുന്ന പല പാട്ടുകൾക്കും ഒരു പ്രണയം ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ വീക്കെൻഡ് ഒക്കെ അല്ലേ, ഇടയ്ക്ക് ഇച്ചിരി പ്രണയമൊക്കെ ആവാന്നേ. ഓക്കെ, സോ ആദ്യം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് കിലുക്കാമ്പെട്ടി എന്നുള്ള പാട്ടാണ്. മുത്തു, ഫർഹാഷ്, ദെൻ ആഷ്ലി മിൽറഡ് ഇവർ മൂന്ന് പേരും ചേർന്നിട്ട് സെറ്റ് ചെയ്തൊരു ബ്യൂട്ടിഫുൾ പാട്ടാണ്. ഇതിൻ്റെ വോക്കൽസ് ആക്ച്വലി മുത്തു ആണ് കേട്ടോ. ലിറിക്സും കമ്പോസ് ചെയ്തതും ഫർഹാഷാണ്, ദെൻ ആഷ്ലിയാണ് മ്യൂസിക് പ്രൊഡക്ഷനും കാര്യങ്ങളും നോക്കിയത്. രസമുള്ളൊരു പാട്ടാണ്, ഒരു ഒരു ലവ് ട്രാക്കാണ്. കേൾക്കുമ്പോഴേക്കും ഈ കിലുക്കാമ്പെട്ടി എന്നൊക്കെ പറയുമ്പോഴേക്കും ഉണ്ടാവുന്ന ഒരു ഒരു കുട്ടിത്തമില്ലേ, അല്ലെങ്കിൽ ആ ഒരു ഒരു എന്താ പറയുക, ഒരു കണക്ഷൻ പാട്ടാണ്, ഒരു ഒരു ലവ് ട്രാക്കാണ്. കേൾക്കുമ്പോഴേക്കും ഈ കിലുക്കാമ്പെട്ടി എന്നൊക്കെ പറയുമ്പോഴേക്കും ഉണ്ടാവുന്ന ഒരു ഒരു കുട്ടിത്തമില്ലേ, അല്ലെങ്കിൽ ആ ഒരു

0: ഓണസദ്യ റെഡിയാണ്. പായസം ഇടുന്ന
1: ദസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ദസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
1: എസ്സെൻസ് അബൂ സിദ്രാമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500-4998.

0: ചില സമയത്ത് ടോപ്പ് ടെൻ നമ്മൾ ചെയ്യുമ്പോഴേക്കും ചില പാട്ടുകൾ എടുക്കുമ്പോൾ ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്, പക്ഷെ ഇതിപ്പോ കൺഫ്യൂഷൻ ആയില്ലേ, 10 പാട്ടുകളെ നമുക്ക് പറ്റുള്ളൂ, ഇനിയിപ്പോ ഇതിൽ ഏത് പാട്ട് ഞാൻ മാറ്റും, അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഇത്തവണ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, പിന്നെ ഞാൻ എല്ലാവർക്കും കുഴപ്പമില്ല, നമുക്ക് ഈ പാട്ട് അടുത്തവണത്തേക്ക് സെറ്റ് ചെയ്യാന്നുള്ളത്. ബാക്ക് ടു ടോപ്പ് ടെൻ, ചിച്ചുവാണിവിടെ കൂടെയുള്ളത്, ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട്ലൈൻ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ഏകാന്തം എന്നുള്ളൊരു ട്രാക്കാണ്, ഫ്രം സി യു എന്നുള്ള മൂവിയിലെ പാട്ടാണ്. ഇത് കമ്പോസ് ചെയ്തതും അറേഞ്ച് ചെയ്തതും സെനം ആണ്. ലിറിക്സ് വിഘ്നേഷ് ശ്രീകാന്ത് ആണ്, ശക്തിശ്രീ ഗോപാലനാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ചില പാട്ടുകൾക്ക് നമ്മളിങ്ങനെ പിടിച്ചിരുത്താനുള്ളൊരു ഒരു കഴിവുണ്ട് എന്ന് പറയില്ലേ. പ്രത്യേകിച്ച് തമിഴിലെ ചില പാട്ടുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ആ പാട്ടുകളുടെ മീനിങ് ചിലപ്പോൾ എല്ലാം ഒന്നും നമുക്ക് മനസ്സിലായിന്ന് വരില്ല, പക്ഷെ നമ്മൾ ആ ഒരു പാട്ടിനെ കൂടെ ആ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് അങ്ങോട്ട് പോകുന്ന പറയില്ലേ, അങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് മോഡ് കിട്ടുന്നൊരു പാട്ട്. എൻ്റെ പ്ലേലിസ്റ്റിൽ ഒരുപക്ഷെ കഴിഞ്ഞാണ് ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് അടിച്ച് കേട്ട ട്രാക്സിൽ ഒന്നാണ് ഇത്. ഒരുപക്ഷെ ഇനി അങ്ങനെയേക്കും ഈ പാട്ട് മിക്കപ്പോഴും കേൾക്കാനായിട്ടുള്ള ചാൻസസ് ഞാൻ ഇങ്ങനെ കാണുന്നു. ഓക്കെ, സോ എന്തായാലും ഈ ഒരു പാട്ടാണ് ദേ നമ്മൾ കേൾക്കാൻ പോകുന്നത്. പാട്ടിന് ശേഷം അടുത്ത ട്രാക്കോട് ഞാൻ ഇവിടെ തന്നെ കാണും. സോ സി യു സൂൺ. ചിച്ചോണ് കൂടെ കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Number 7.

0: सुनो 91.7 FM Qatar's favorite radio station.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന, എഗ്സ്,
4: മസറാത്തി സൂപ്പർ ആ. എല്ലാവരും കഴിച്ചു നോക്കണേ.
5: எல்லாருக்கும் வணக்கம். நான் விஜய் சேதுபதி.
6: You are listening to Radio Suno.
5: கேட்டு கேட்டு கூட்டு கூட.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
4: എസ്സെൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500-4998.
0: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7 FM, ഖത്താർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
6: ലവ് ഗെറ്റിംഗ് ഓൾഡ് എന്നുള്ളത് ഒരു പക്ഷേ പലപ്പോഴും നമ്മളെയൊക്കെ ചിന്തിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പ്രണയമായിക്കോട്ടെ, എന്താണെങ്കിലും സൗഹൃദമാണെങ്കിലും എല്ലാത്തിലും ഒരു ഒരു ഒരു ഏജിങ് എന്നുള്ളൊരു ഫാക്ടറുണ്ട്. ഓരോ വർഷം കഴിയും തോറും നമുക്ക് പ്രായമാകുന്നത് പോലെ തന്നെ നമ്മളെ പ്രണയത്തിനും നമ്മളെ സൗഹൃദത്തിനും ഒക്കെ പ്രായമായിക്കൊണ്ടിരിക്കും. അത്രയും പ്രായമാകുമ്പോൾ ആ ഒരു പക്വത, ആ ഒരു മെച്യൂരിറ്റിയോട് കൂടി ഇതിനൊക്കെ ഇങ്ങനെ നമ്മൾ ഡീൽ ചെയ്യുന്നു, അതിലാണ് കാര്യം ഇരിക്കുന്നത്. ഒരുപാട് മോട്ടിവേഷൻ ആവണ്ടല്ലേ, വേണ്ട, ഒരുപാട് ഉദ്ദേശം ഒന്നുമില്ല. ബാക്ക് ടു ടോപ് 10 ചിച്ചാണ് കൂടെ ഉള്ളത്. ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട്ലൈൻ. ഇനി ആക്ച്വലി നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ഈ പ്രണയത്തിന് ഏജ് ആവുന്നത് പോലത്തെ, അല്ലെങ്കിൽ ഒരു ഒരു വൈവാഹിക ബന്ധത്തിന് ഏജ് ആവുന്നത് പോലത്തെ ഉള്ള കോൺസെപ്റ്റ് പറഞ്ഞൊരു പാട്ടാണ്. അൻപിലാവൻ എന്നുള്ളൊരു സിനിമയിലെ പാട്ടാണ് കള്ളനിഗ്രി എന്നുള്ളൊരു ട്രാക്ക്. ശ്രീരാമാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ പാട്ടുകളൊരു ഗോവിന്ദ് വസന്തമായ ഉണ്ടത്. ഈ പാട്ടും കമ്പോസ് ചെയ്തിരിക്കുന്നത് ദ വൺ ആൻഡ് ഒൺലി ഗോവിന്ദ് വസന്തയാണ്. ഈ ഒരു പാട്ടിൻ്റെ ആ ഒരു ട്രാൻസിഷൻ രസമാണ്. ആക്ച്വലി ഇത് പറഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പാട്ട് തുടങ്ങുമ്പോഴേക്കും പ്രീതിയും ആഷിഖ് സെൽവനുമാണ് നായികയും നായകനും. ഇവരുടെ വളരെ മെച്യൂർഡ് ആയിട്ടുള്ളൊരു ഒരു ഫാമിലി റിലേഷൻഷിപ്പ് അങ്ങനെ ഒരു പറഞ്ഞു വന്നിട്ട് ഇവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതായത് പ്രണയം വിവാഹത്തിലേക്ക് വരുന്നു, ഇതിന് കുറേ വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള തരത്തിലുള്ള എന്തോ പ്രശ്നങ്ങൾ. യാ, അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറി പറഞ്ഞ് തുടങ്ങിയിട്ട് നേരെ ബാക്കിലോട്ട് പോയി എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇവരൊന്നിക്കുന്ന ലവ് മാരേജ്, ലൈക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യുന്ന ആ ഒരു പോയിന്റ്, അവിടേക്ക് ഉള്ള ഒരു ഒരു റിവേഴ്സ് മോഡിൽ ആണ് സ്റ്റോറി പറഞ്ഞു പോകുന്നത്. സോ ആ ഒരു സ്റ്റോറിക്ക്, ആ ഒരു സിറ്റുവേഷൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്, ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. യാ, അപ്പോൾ ആ ഒരു പാട്ടാണ് നമ്മൾ ദേ ഇനി കേൾക്കാൻ പോകുന്നത്. അൻപിലവൻ മുബിലെ ട്രാക്ക് ചിച്ചി ഉണക്കൂടെ കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: നമ്പർ 6.

0: It's time for Top 10.
1: Top 10 ന്റെ സെക്കൻഡ് അവറിലേക്ക് കടക്കുമ്പോൾ ദേ നോ മൈ നെയിം TKMN പാട്ടാണ് ദേ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ ഒരു അവറിലെ ഫസ്റ്റ് ട്രാക്ക് വിത്ത് മീ ചിച്ചു. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഈ ഒരു പാട്ട് ജയിലർ ടുവിലെ ഓരോ പാട്ടുകളും ഒന്നിനൊന്ന് വൈറലായി ട്രെൻഡായി ഹിറ്റായി നിൽക്കുമ്പോഴാണ് ഈ റീസെന്റ് ആയിട്ട് നമ്മൾ ഈ ഒരു പാട്ട് കേൾക്കുന്നത്. അനിബ്രോയുടെ ഒരു പ്രത്യേകത, പാട്ടുകളുണ്ടോ അനിബ്രോ ആണ് ചെയ്യുന്നത്, സീൻ കോൺട്രയാണ്, സീൻ കത്തിക്കും. അങ്ങനെ ഒരു കത്തിക്കൽ സീൻ നടത്തിയ ഒരു പാട്ട് ദേ വരുന്നു. പാട്ടിന്റെ ഓറ വേറെ ലെവൽ, ലൈക്ക് ആ ഒരു വൈബ്. ജയിലർ ടുവിന്റെ ഒരു മോഡൊക്കെ നമുക്കറിയില്ലേ, ഒരു മാസ് ക്ലാസ് ആക്ഷൻ മോഡ്, ആ ഒരു സൂപ്പർ ഹീറോ ടച്ച് ഈ ഒരു പാട്ടിലും വന്നിട്ടുണ്ട്. രസമുള്ളൊരു പാട്ടാണ്, വൈബുള്ള ഒരു ട്രാക്കാണ്. വീക്കെൻഡ് കളറാക്കാനായിട്ടും ടോപ്പ് ടെന്നിന്റെ സെക്കൻഡ് അവർ കത്തിക്കാനായിട്ടും പറ്റിയൊരു പാട്ട് ദേ വരുന്നു കേട്ടോ. Yes, for all the superstar fans out there, ee oru paattu namukku ellavarkkumulla oru visual and audio treat aanu. Yes, jayila tuvile paattu dey varunu cinema october maasam pagdiyodu koodi. Aha, october maasam pagdi nirambikku ini ippo correct 1 month koodi ullu. ഒരു മാസത്തിനകം തിയേറ്ററുകൾ കത്തിക്കാൻ പോകുന്ന ഒരു പാട്ടാണ് ദേ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺലി ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട് ലൈൻ റേഡിയസിനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: നമ്പർ 6.

0: 91.7 FM.
1: Qatar's happiness frequency.
2: സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അബു സിദ്രാമോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
4: ഹായ്, ഞാൻ നിങ്ങളുടെ മോഹൻലാൽ.
5: എന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേ, ഒറ്റ വീട് കാട് കയറി
4: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: ഇനി ഞാൻ പറയും, നീ ഒക്കെ കേൾക്കാം.

എനിക്ക് ചില പാട്ടുകളോട് ഭയങ്കര കൊതിയാ, അത് ഇങ്ങനെ കേട്ടോണ്ടേയിരിക്കണം. അത് എനിക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ആ ഒരു സംഭവമുണ്ട്. പ്രത്യേകിച്ച് വീക്കെൻഡ് ആകുമ്പോഴേക്കും ഈ കൊതിയും ഈ ഒരു താല്പര്യം ഈ ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങ് പീക്കിലെത്തും. സോ ആ പാട്ടുകൾ നമ്മളിങ്ങനെ റിപ്പീറ്റ് അടിച്ച് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും കേട്ടോണ്ടിരിക്കും അല്ലേ? അങ്ങനല്ലേ. സോ ഇത്തവണത്തെ ടോപ്പ് 10 പ്ലേലിസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ച ട്രെൻഡിങ് ആയ, അല്ലെങ്കിൽ ഇനി അങ്ങനെ ട്രെൻഡ് ആവാൻ പോകുന്ന, സംസാരിക്കാൻ പോകുന്ന പാട്ടുകളുടെ ഒരു ഒരു ക്ലബാണ്, ക്ലബിംഗ് ആണ്. യാ, സോ ബാക്ക് ടു ടോപ്പ് 10 വിത്ത് മേ ചിച്ചു. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്, ആക്ച്വലി ടോപ്പ് 10 ചില സമയത്ത് ഡിപ്പെൻഡ് ചെയ്യാറുണ്ട് ഇൻഡിപെൻഡന്റ് ട്രാക്കുകളെ. അങ്ങനെയുള്ള ഈ അടുത്തിടയ്ക്ക് കേട്ടതിൽ വെച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മറ്റൊരു ഇൻഡിപെൻഡന്റ് ട്രാക്കാണ് ദേ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നോക്കി നിന്ന് കൊതിപ്പിച്ച പെണ്ണെ എന്നുള്ള പാട്ടാണ്, ബൈ ഷിഹാബ. ഈ ഇൻഡിപെൻഡന്റ് പാട്ടുകൾക്ക് എനിക്ക് തോന്നുന്നു അവർ ഭയങ്കര ഫ്രീ ആണ്. ആ ഒരു ഫ്രീഡം ഉള്ളതുകൊണ്ടും ഒരു സിനിമയുടെയോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ്റെയോ സീനിൻ്റെയോ ഒന്നും ഔട്ട്ലൈൻ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് മനസ്സ് തുറന്ന് എന്തും പറയാം. ഈ പാട്ട് സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചായിരിക്കും വിഷ്വൽസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രീഡം ഭയങ്കരമായിട്ട് ചില പാട്ടുകൾക്ക് കേൾക്കുമ്പോഴേക്കും നമുക്ക് തോന്നാറുണ്ട്. അങ്ങനെ രസമായിട്ട് ഫീൽ ചെയ്തൊരു പാട്ടാണ്. സാധാരണ കേൾക്കുന്ന പാട്ടുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരു ഫോക്ക് മോഡൽ, അതായത് ഫോക്ക്ലോർ ഇൻ ദ സെൻസ് നമുക്ക് ആളുകൾക്കിടയിൽ ഇങ്ങനെ പാട്ടിക്കൊണ്ട് നടക്കുന്നത് പോലത്തെ അങ്ങനത്തെ ഒരു മോഡൊക്കെ എനിക്ക് കിട്ടി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞൂടാ, പക്ഷേ ചില പാട്ടുകൾ കേൾക്കുമ്പോഴേക്കും അറിയാതെ നമുക്കങ്ങനെ വളരെ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ചില ആളുകളെ ഹിറ്റ് ചെയ്യുന്നത്. എന്നെ ഈ ഒരു പാട്ട് ഹിറ്റ് ചെയ്തത് അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള, മേ ബി കേട്ടിട്ട് ഇഷ്ടപ്പെട്ട ആ ഒരു പാട്ട് ദേ നമ്മളിങ്ങനെ കേൾക്കാൻ പോവാണ്. ജീവിതത്തിൽ ഒരു പക്ഷേ ഇങ്ങനെ നമുക്ക് നമ്മളെ കൂടെ ചേരും അല്ലെങ്കിൽ നമ്മൾ കൂടെ ഉണ്ടാകും എന്നൊക്കെ കരുതിയിട്ട് കൂടെ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്തേക്കാം. ആ പിന്നല്ല, കേട്ട് കേട്ട് കൂട്ടുകൂടാം വിത്ത് മേ ചിച്ചു. നമ്പർ 4.

0: സൈജു ഗ്രൂപ്പിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മൂവി ആരം ഈ സിനിമയിലെ രണ്ട് പാട്ടുകളാണ് ഇനി ടോപ് ടെനിൽ നമ്മൾ ഇതേ കേൾക്കാൻ പോകുന്നത്. ബാക്ക് ടു മൈ ഷോ. ചിച്ചുവാണ് ഇവിടെ ഇങ്ങനെ കൂടിയുള്ളത്. ഓൺ യുവർ ഹാപ്പിനെസ് ആൻഡ് മ്യൂസിക് ഹോട്ട്ലൈൻ. ആക്ച്വലി ഈ ഒരു സിനിമ ആരം എന്നുള്ളൊരു മൂവിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു കംപ്ലീറ്റ്ലി പോലീസ് സ്റ്റോറിയാണ്. മേ ബി സജീവ് ഗ്രൂപ്പിനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഇങ്ങനൊരു പോലീസ് വേഷത്തിൽ കാണുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. ആൻഡ് ഇതിൽ സജീവ് ഗ്രൂപ്പ് ഒരു സിംഗിൾ പാരന്റ് ആണെന്നാണ് തോന്നുന്നത്. അച്ഛനും മകനും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം കാണിക്കുന്ന തരത്തിലുള്ള പാട്ടുമുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു സിനിമയുടെ സിറ്റുവേഷൻസും ഞാൻ ഒരു പോലീസ് സീനും ലൈക്ക് അങ്ങനത്തെ ഒരു ഇമോഷണൽ ദെൻ ത്രില്ലർ മോഡ് പിടിക്കുന്ന തരത്തിലുള്ള പാട്ടുകളുമുണ്ട്. സോ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന രണ്ട് പാട്ടുകൾ, അതിൽ ഒന്ന് നറുതിങ്കൾ എന്നുള്ളൊരു പാട്ടാണ്. രസമുള്ള ഒരു ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്ന ഒരു ഫാമിലി മോഡുള്ള ഒരു പാട്ടാണ്. ദെൻ പേമാരി എന്നുള്ളൊരു പാട്ട് നമ്മളിതേ കേൾക്കൂട്ടോ. ഈ രണ്ട് പാട്ടുകളാണ് ഈ സിനിമയിൽ ഇപ്പോൾ ഒരുപാട് പേരിങ്ങനെ ഹൃദയത്തോട് ചേർത്ത് അല്ലെങ്കിൽ ഏറ്റെടുത്ത രണ്ട് പാട്ടുകൾ. ആ രണ്ട് പാട്ടുകളാണ് നമ്മളിതേ കേൾക്കാൻ പോകുന്നത്. മൂവി ആക്ച്വലി മൂവിയെക്കുറിച്ചുള്ള റെസ്പോൺസും റിയാക്ഷൻസൊക്കെ ഇങ്ങനെ പതിയെ പതിയെ വരുന്നു. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസൊക്കെ ഒരു വിധത്തിലുണ്ട്, ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. പക്ഷേ സൈജു ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ആൾ എനിക്ക് തോന്നുന്നു കരിയറിലെ വളരെ ഒരു നല്ലൊരു ഫേസിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഭരതനാട്യം മോഹിനിയാട്ടം, ഭരതനാട്യം ടു മോഹിനിയാട്ടം ആണെന്നുണ്ടെങ്കിലും ലൈക്ക് അതിൻ്റെ അടുത്തൊരു പാർട്ട് വരുന്നുള്ള അപ്ഡേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആൻഡ് ആട് ത്രീയിൽ അറക്കി ലബു, അത് വേറെ ലെവൽ മോഡാണ്. പക്ഷെ അങ്ങനെ സജീവ് ഗ്രൂപ്പ് ആക്ച്വലി കരിയറിലെ തന്നെ വൺ ഓഫ് ദി അടിപൊളിയായിട്ടുള്ള ഒരു ഫേസിലൂടെ കടന്നു പോകുമ്പോഴേക്കും ഈ ഒരു സിനിമയും സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് വിഷയുന്നു. കേൾക്കാം ഈ രണ്ട് പാട്ടുകൾ ഓൺലി ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട്ലൈൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Number 3.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: Hi, I'm Tobino Thomas.
3: Tobino Thomas.
4: ഇത് അയച്ചായിരുന്നോ? നമ്മളെ പറ്റിയ
5: ചാപ്റ്റർ 2 ഞാനാ മോനെ.
2: You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂട.
6: Chennai beats.
7: Tamil, head of the hour.
8: In the art of podumakkolanda.

ഇങ്ങനെ കൂടിയുള്ളത് ടോപ് ടെന്നിന്റെ ടൈമാണ്. നമ്മളിങ്ങനെ വീക്കെൻഡ് കളറാക്കി വൈബാക്കി അടിപൊളിയാക്കി പോകുമ്പോഴേക്കും വീക്കെൻഡ് വൈൻഡപ്പർ വൈൻഡപ്പ് ചെയ്യുന്ന ടൈം ആയിട്ടുണ്ട്. യെസ്, ഫുട്ബോൾ പാട്ടുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പാട്ടുകൾക്ക് ഭയങ്കര ആവേശമാണ്. ബിക്കോസ് മഞ്ഞപ്പടയുടെ പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ ഏറ്റെടുത്ത് സെലിബ്രേറ്റ് ചെയ്ത് വൈബ് ചെയ്ത് വരുമ്പോൾ ഇനി ഇത്തവണത്തെ ടോപ് ടെൻ വൈൻഡപ്പ് ചെയ്യുന്നത് ഒരു ഫുട്ബോൾ പാട്ടിലാണ്. കഴിഞ്ഞ വേൾഡ് കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും സംസാരിച്ചൊരു കാര്യമുണ്ട്, എന്നായിരിക്കും ഇന്ത്യ വേൾഡ് കപ്പിൽ കളിക്കുന്നതെന്നുള്ളത്. ആ ഒരു പോയിന്റിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണെന്നുണ്ടെങ്കിലും ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ്, നമ്മുടെ നാട്ടിലും ഇന്ത്യയിലും കഴിവുള്ള ഒരുപാട് ഫുട്ബോളേഴ്സുണ്ട്. ഇപ്പം മലപ്പുറത്താരെന്നൊക്കെ പറയുമ്പോഴേക്കും എന്താ പറയുക, കാൽപ്പന്തിന് വേണ്ടിയിട്ട് എല്ലാം ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള ഒരുപറ്റ മനുഷ്യന്മാരുള്ള സ്ഥലമാണ്. പക്ഷെ അങ്ങനെ കാൽപ്പന്തിനെ പ്രണയിക്കുന്ന ഒരുപാട് ആളുകളുള്ള നാട്ടിൽ നിന്നും കാൽപ്പന്തിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു പാട്ടോട് കൂടി ഇന്നത്തെ ടോപ് ടെൻ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാം എന്നോർത്തു. ശ്രീ ശ്രീറാം പാടിയ പാട്ടാണ് ഏറ്റവും റീസെന്റ് ആയിട്ട് ഞാൻ കേട്ട വൈബുള്ള ഒരു ഫുട്ബോൾ ട്രാക്കാണ്. തയ്യാറെന്നുള്ള ട്രാക്കാണ്, രസമുണ്ട് കേട്ടോ, വൈബുള്ളൊരു പാട്ടാണ്. ആ ഒരു ഫുട്ബോൾ ആവേശം നമുക്ക് കിട്ടുന്നത് പോലെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. സോ എല്ലാ ഫുട്ബോൾ ആരാധകർക്കും വേണ്ടിയിട്ട്, ഫുട്ബോൾ ഫാൻസിന് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്തേക്കാം. ഈ ഒരു പാട്ടാണ് ഇന്നത്തെ നമ്മുടെ ടോപ് ടെന്നിലെ വൈൻഡപ്പ് ട്രാക്ക്, വീക്കെൻഡ് വൈൻഡപ്പർ പാട്ട്. യെസ്, അപ്പം നമുക്കിനി അടുത്ത വീക്കെൻഡ് ഇതേപോലെ കിടക്കുന്ന പാട്ടുകളെ ഒരു പ്ലേലിസ്റ്റുമായിട്ട് ടോപ് ടെന്നുമായിട്ട് കേട്ടുമുട്ടാം. തൽക്കാലത്തേക്ക് ഞാൻ ഇത് അങ്ങനെ കിറങ്ങാൻ കേട്ടോ. എല്ലാവർക്കും ഒരു കിടക്കൻ വീക്കെൻഡ് വിഷ് ചെയ്യുന്നു. അടിപൊളിയാവട്ടെ, കളറാവട്ടെ, സെറ്റാവട്ടെ. ഇന്നലെ നമസ്കാരം, ഇപ്പോൾ സലാം, കൽക്കിലി, ശുക്രിയ, നാളേക്ക് വണക്കം. ദിസ് ഈസ് ആർ ജെ ചിച്ചു സൈനിങ് ഓഫ്. ടാറ്റാ, ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് ലവ് യു ഓൾ. നമ്പർ 1.

0: റേഡിയോ സിനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: റേഡിയോ സിനോ
3: ബുക്ക്മാർക്ക്.
1: ബുക്ക്മാർക്ക്
3: വിത്ത് ആർജെ നന്ദ.
4: മാറ്റങ്ങൾ നമുക്ക് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുകൾക്കുണ്ട്. ഹായ്, ഹലോ, വെൽക്കം. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്. കാര്യമായിട്ട് ഇന്ന് മാറ്റങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം എന്ന് ഞാനങ്ങോട്ട് വിചാരിച്ചു കേട്ടോ. യൂഷ്വലി ബുക്ക്മാർക്കിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു ശൈലിയുണ്ട്. ബുക്ക്മാർക്കിൽ എന്നല്ല, സാധാരണഗതിയിൽ സാഹിത്യ ലോകത്ത് നമ്മൾ കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതരം ശൈലിയുണ്ട്. അത് മെയിൻലി നോവലുകളിലും കഥകളിലുമൊക്കെ ഏറെക്കുറെ ഒരു കോമൺ പാറ്റേൺ ആണ് നമ്മൾ കാണാറുള്ളത്. അതായത് എഴുത്തുകാർ ചൂസ് ചെയ്യുന്ന വിഷയങ്ങളെക്കുറിച്ച്. പലപ്പോഴും പ്രണയവും വിരഹവും ജീവനും ജീവിതവും നാടും പ്രകൃതിയും നൊസ്റ്റാൾജിയൊക്കെ എഴുത്തുകളുടെ ഭാഗമാവാറുണ്ട്. മെയിൻലി നമ്മൾ അതൊക്കെയാണ് കാണാറുള്ളത്. പക്ഷെ അതിൽ നിന്നും വിഭിന്നമായിട്ട് ഒരു നാടിന്റെ സമ്പദ് വ്യവസ്ഥയെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ബിൽഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സോഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ നോവലാക്കി ചിത്രീകരിക്കുക. ആ നോവലിലൂടെ ഒരു നാടിന്റെ ഏകദേശം 100 വർഷത്തോളമുള്ള ചരിത്രം പറയാനായിട്ട് സാധിക്കുക. ഇതാണ് ഇന്നത്തെ ബുക്ക്മാർക്കിന്റെ ഒരു വിഷയമായിട്ട് മാറുന്നത്. ഇന്ന് ബുക്ക്മാർക്കിൽ നമ്മൾ എടുക്കാനായിട്ട് പോകുന്ന പുസ്തകത്തിനതാ ഇങ്ങനൊരു ചരിത്രം അല്ലെങ്കിൽ ഇങ്ങനൊരു കഥ കൂടിയുണ്ട്. ഈ കഥ ഒരു തരത്തിൽ പറഞ്ഞ നമ്മുടെയൊക്കെ കഥയാണ്. ഗൾഫ് നാടുകളിൽ വന്ന് ജോലി ചെയ്യുന്ന, ഉപജീവന മാർഗം കണ്ടെത്തുന്ന, ആ ഉപജീവന മാർഗത്തിലൂടെ വീട്ടിലെയും പ്രിയപ്പെട്ടവരുടെയും എല്ലാം ലോകങ്ങളെ വാർത്തെടുക്കുന്ന ഒരുപാട് പേർക്ക് ഒരു പക്ഷേ പറയാനുണ്ടാവുമായിരുന്ന ഒരു കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അത് മാത്രമല്ല, ഈ ഒരു കഥയുടെ ഒറിജിൻ ദാ ഈ ഗൾഫിൽ നിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരിടത്ത് നിന്ന് തന്നെയാണെന്നുള്ളതാണ്. പുസ്തകം ഏതാണെന്ന് അറിയാനും ആ എഴുത്തുകാരനെയൊക്കെ പരിചയപ്പെടാനായിട്ടും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണത് മാത്രമല്ല, കുറച്ചൊരു സർപ്രൈസിങ് എലമെന്റ് കൂടി ഇതിൽ ബാക്കിയുണ്ട്. പാട്ടുകളുടെ കൂട്ടത്തിൽ നല്ല നല്ല പുസ്തക വിശേഷമായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്ര നമുക്ക് തുടരാം. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്.

0: 91.7 FM, Qatar's favorite radio station.
1: Action.
2: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
1: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ,
3: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
1: ഇഷ്ട ജോണർ ഇതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds in the Puthiya showroom, ippol Abu Hamur Safari Mallilum. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മാളിൽ നിന്ന് മാത്രം.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: നൂറിലധികം വർഷങ്ങളിൽ ജീവിച്ച പല തലമുറകളെ എങ്ങനെ ഒരു ക്യാൻവാസിൽ ഒതുക്കും? ഇങ്ങനെ ഒരു എഴുത്തുകാരൻ ചിന്തിക്കുകയാണ്. ആ തലമുറകളുടെ എല്ലാം കഥയും ചരിത്രവും എല്ലാം എങ്ങനെ പറയും, അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള തലമുറകൾക്ക് അത് എങ്ങനെ കേൾക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ചിന്തയിന്മേൽ, അല്ലെങ്കിൽ ആ ഒരു ചോദ്യത്തിന്മേൽ ഒരാള് ഒരു പുസ്തകം എഴുതുന്നു. ആ പുസ്തകത്തിന് പറയാനുള്ള കഥ ഒരു നാടിന്റെ മാത്രമായിരുന്നില്ല, ആ നാട്ടില് ജീവിച്ചിരുന്നവരുടെയും ആ നാട്ടിൽ കുടിയേറി വന്ന് ഒരു ജീവിതം കെട്ടിപ്പടുത്തവരുടെ കൂടിയും ആയിരുന്നു. അങ്ങനെ ഒരാളാണ് നമ്മുടെ ഈ ഒരു എഴുത്തുകാരനും. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. ഞാൻ ഈ പറഞ്ഞ എഴുത്തുകാരൻ ഇ എ സലീം. ഇന്ന് നമ്മൾ ബുക്ക്മാർക്കിൽ പരിചയപ്പെടാനായിട്ട് പോകുന്ന പുസ്തകം പൊന്നൊഴുകി വന്ന കാലം. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഭാഗ്യം തിരിഞ്ഞ് എണ്ണപ്പാടത്തിൽ ചേക്കേറിയ മലയാളികളുടെ നേട്ടങ്ങളും കഷ്ടപ്പാടുകളും തുടങ്ങി അവർ നേരിട്ട പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം ഒരു നോവലാക്കി ചിത്രീകരിക്കുകയാണ് ഇ എ സലീം സാറ് പൊന്നൊഴുകി വന്ന കാലം എന്ന ഈ ഒരു പുസ്തകത്തിലൂടെ ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പുസ്തകം ഒരു ചരിത്രാന്വേഷണമാണെന്ന് പറയാം. ഒരു നാടിന്റെ, ആ നാട്ടിൽ ജീവിച്ചിരുന്ന ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിലൂടെ അത് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു, അത് നാടിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇനി വരും തലമുറയെ കുറിച്ചുകൂടി ചിന്തിച്ചുകൊണ്ടാണ് ഈ ഒരു പുസ്തകം മുൻപോട്ട് പോകുന്നത്. ഇന്ന് ബുക്ക്മാർക്കിന്റെ തുടക്കത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നൊരു കാര്യമാണ്, സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ വായിച്ച് ശീലിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കേട്ട് ശീലിച്ചിരിക്കുന്ന കഥാപശ്ചാത്തലങ്ങളൊന്നും തന്നെയല്ല പൊന്നൊഴുകി വന്ന കാലത്തിന് പറയാനായിട്ടുള്ളത്. ഇവിടെ കഥ നടക്കുന്നത് നമുക്ക് വളരെ സുപരിചിതമായ പശ്ചാത്തലങ്ങളിലാണ്. ഗൾഫ് നാടുകളിൽ ഒരുപാട് കാലം മുൻപ് ജോലി ചെയ്തിരുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഈ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് അവരുടെ തുടക്കകാലങ്ങളൊക്കെ ഓർമ്മ വന്നേക്കാം. കാരണം അത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നറേഷനാണ്. അതുമാത്രമല്ല, മാറിയ ഗൾഫ് ലോകത്ത് മാത്രമാണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയുള്ളൂ, പക്ഷെ മാറ്റങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഒരു നാടുണ്ട്, അവളായിട്ടുള്ള നറേഷനാണ്. അതുമാത്രമല്ല, മാറിയ ഗൾഫ് ലോകത്ത് മാത്രമാണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയുള്ളൂ, പക്ഷെ മാറ്റങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഒരു നാടുണ്ട്, അവിടെ

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: പൊന്നൊഴുകി വന്ന കാലത്തെക്കുറിച്ച് നമ്മളിങ്ങനെ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. നോവലിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എനിക്ക് കടക്കേണ്ട ഒരു സമയം ഇതിനോടകം ആയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാനായിട്ട് അതിലേക്ക് കടക്കുന്നില്ല. എപ്പോഴും നമ്മൾ ബുക്ക്മാർക്കിൽ ഓരോരോ പുസ്തക വിശേഷങ്ങൾ പറയുന്നത് പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ ഒറ്റയ്ക്ക് ആ പുസ്തക വിശേഷങ്ങൾ പറയും, നിങ്ങളെല്ലാവരും അത് കേട്ടിരിക്കും. ഇന്ന് അതിനൊരല്പം വ്യത്യസ്തതയുണ്ട്. ഈ പുസ്തകം എഴുതിയ ആള് തന്നെ വന്ന് നിങ്ങളുടെ അടുത്ത് ഇതിനെക്കുറിച്ച് കഥ പറയുകയാണെങ്കിൽ കുറെ കൂടി രസമുണ്ടാവില്ലേ? പൊന്നൊഴുകി വന്ന കാലത്തിന്റെ എഴുത്തുകാരനായിട്ടുള്ള ഇ എസ് അലും സാറാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സാറിനെ റേഡിയോ സുനയിലേക്കും ഒപ്പം തന്നെ ബുക്ക് മാർക്കിലേക്കും സ്വാഗതം ചെയ്യാണ്. എനിക്ക് ആദ്യം തന്നെ സാറിന്റെ അടുത്ത് ചോദിക്കാനുള്ളത് ഒറ്റ കാര്യമാണ്. പലപ്പോഴും നമ്മൾ മറ്റു നോവലുകളൊക്കെ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റു നോവലുകളൊക്കെ വായിക്കുന്ന സമയത്ത് പല പ്ലോട്ടുകൾ കണ്ടിട്ടുണ്ട്. അതിൽ പ്രണയമുണ്ട്, വിരഹമുണ്ട്, നാടുണ്ട്, ഭംഗിയുണ്ട്, കൾച്ചറുണ്ട്, അങ്ങനെ പല പല മേഖലകളിൽ പല വിഷയങ്ങളിലാണ് ഓരോ വ്യക്തികളെ നോവൽ എഴുതാറുള്ളത്. പക്ഷേ ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകം, അതിനെ സംബന്ധിച്ച് ഒരു നോവൽ തന്നെ അങ്ങോട്ട് എഴുതിയേക്കാം, അത് ആ നാടിന്റെ ചരിത്രം കൂടി പറയുന്ന തരത്തിൽ ഒരു നോവൽ എഴുതിയേക്കാം എന്നൊരു ഐഡിയയിലേക്ക് വന്നത് എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു നോവലിന്റെ പ്ലോട്ടിലേക്ക്, ഈ ഒരു ഐഡിയയിലേക്ക് എത്തിച്ചേരുന്നത്?
2: കഥ ഞാൻ ഈ സ്ഥലത്ത് ജോലി ചെയ്യുന്നതുമായിട്ട് ഈ കഥയ്ക്ക് ഒരു ബന്ധവുമില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് പ്രമേയമായി എന്നുള്ളതിന് ഒരു ബന്ധവുമില്ല. പകരം ഈ കഴിഞ്ഞ 100 വർഷത്തെ ഈ ലോകത്തിന്റെ അവസ്ഥ, മലയാളിയുടെ അവസ്ഥ, ലോകത്തിന്റെ അവസ്ഥ ഒക്കെ പരിശോധിക്കുമ്പോൾ അതിനകത്ത് എണ്ണയുമായിട്ട് ബന്ധപ്പെട്ട സമ്പദ് വ്യവസ്ഥ അതിന് വലിയ പങ്കുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് പഠിക്കണം. അപ്പൊ ഒരു ഒരു സംഭവവും ഒരു പ്രതിഭാസവും അതായി മാത്രം മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാവില്ല. അതൊക്കെ ജീവിതങ്ങളിലൂടെ രൂപപ്പെട്ടു വരുന്നതാണ്. കുറേ മനുഷ്യർ ജീവിച്ചിട്ടാണ് ഒരു വ്യവസ്ഥയുണ്ടാവും. അതുകൊണ്ട് ഈ വ്യവസ്ഥയിലെ ജീവിതങ്ങളിലേക്ക് നോക്കണം, ആ ജീവിതങ്ങളെ കുറിച്ച് പറയണം. അങ്ങനെ ഒരു ജീവിതം ജീവിക്കുന്ന ആളാണ് ഞാൻ നേരത്തെ പൊതുപ്രവർത്തനം ചെയ്തിരുന്നു വളരെ കാലം, കുറച്ചു വർഷമായുള്ള നിർത്തി വന്ന ദിവസം മുതൽ. അപ്പോ ഞാൻ ഇവിടുത്തെ ജീവിതം നന്നായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഈ അവസ്ഥയെ, വ്യവസ്ഥയെയും ജീവിതങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് ലോകത്തോട് പറയണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഈ നോവലുണ്ടായത്.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. നമ്മൾ ജീവിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഒരാളങ്ങനെ ഒരു നോവൽ എഴുതുകയാണ്. ഈ നോവലിന്റെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഇന്നായിരിക്കുന്ന, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ നാടും ഈ നാടിന്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഒരുപാട് മറ്റ് ഘടകങ്ങളും അത് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസും മറ്റു കാര്യങ്ങളും ഒക്കെയാണ്. പുസ്തക വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത്, ദാ ഈ ഒരു പുസ്തകത്തിന്റെ പൊന്നൊഴുകി വന്ന കാലം എന്ന പുസ്തകത്തിന്റെ എഴുത്തുകാരനായിട്ടുള്ള ഈ സലിം സാറിന്റെ വാക്കുകളിൽ കൂടി തന്നെയായിരുന്നു. സാധാരണ ഞാനാണ് ഒരു കഥയുടെ പ്ലോട്ട് അല്ലെങ്കിൽ ഒരു നോവലിന്റെ പ്ലോട്ടും അതിന്റെ പശ്ചാത്തലമൊക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാറുള്ളത്. ഇന്ന് പതിവിലും വിപരീതമായിട്ട് നമുക്ക് ആ എഴുത്തുകാരനിൽ നിന്ന് തന്നെ ഈ ഒരു നോവലിന്റെ ബേസിക് പ്ലോട്ട് അല്ലെങ്കിൽ ഈ ഒരു നോവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് കേൾക്കാം.
2: ഞാൻ ഈ കഥ പറഞ്ഞാൽ അത് 1925 തൊട്ട് 2020-25 വരെ ഉള്ള ഏകദേശം 100 വർഷം. ആ 100 വർഷത്തില് ഈ മധ്യ പൗരസ്ത്യ ദേശത്ത് വെസ്റ്റേഷ്യയില് സംഭവിച്ച മാറ്റങ്ങൾ, ആ മാറ്റങ്ങളിലൂടെ ലോകത്താകെ ഉണ്ടായി വന്ന, പ്രത്യേകിച്ച് മലയാളി ജീവിതത്തിലുണ്ടായി വന്ന മാറ്റം, ഇതിനെ മുകളിൽ നിന്ന് നോക്കുവാനാണ് ഞാൻ ശ്രമിച്ചത്. ഇതിനകത്ത് 3 തലമുറയിലെ കഥാപാത്രങ്ങളുണ്ട്, 3 തലമുറയിലെ ജീവിതങ്ങളുണ്ട്. അപ്പൊ അത്രയും കഥ ചേർത്തു പറയാൻ പ്രയാസമാണ്. അപ്പൊ അതിന്റെ ഒരു ഞെക്കി അമർത്തലുണ്ട് ഈ നോവലിന്. അത് ഞാൻ ബോധപൂർവം ചെയ്തതുമാണ്. എന്നാലും ഈ 100 വർഷങ്ങളെ മുകളിൽ നിന്ന് നോക്കിയിട്ട് അപ്പോൾ എണ്ണ സമ്പദ് വ്യവസ്ഥയിലൂടെ ലോകത്തിലുണ്ടായത് എന്ത് എന്ന് കാണാൻ ശ്രമിക്കുന്നതിന്റെ കഥ, അതിന്റെ അനുഭവങ്ങൾ, അതിന്റെ ജീവിതം എല്ലാം കഴിയുമ്പോൾ മനുഷ്യരുടെ ജീവിതമാണല്ലോ.
3: ആ
2: മനുഷ്യ ജീവിതം നമ്മള് കെട്ടിപ്പൊക്കി ഉയർത്തുന്നതിനൊക്കെ എന്ത് സംഭവിക്കും, ഒടുവിൽ എല്ലാം നശ്വരമാണ്, അത് പറയണം എന്ന് എനിക്ക് തോന്നി. അത് ധനികനാവട്ടെ, ദരിദ്രനാവട്ടെ, ഉടമസ്ഥനാവട്ടെ, തൊഴിലാളിയാവട്ടെ, കച്ചവടക്കാരനാവട്ടെ, നേരില്ലാത്ത കച്ചവടക്കാരനാവട്ടെ, ആരായാലും നിങ്ങൾ എന്ത് കെട്ടിപ്പൊക്കിയാൽ, നമുക്ക് നാറാണത്ത് ഭ്രാന്തന്റെ കഥയിലെ പോലെ കല്ലുരുട്ടി മലയുടെ മുകളിൽ കൊണ്ടുവച്ചിട്ട് അത് താഴോട്ട് പോകുന്നത് നോക്കി രസിക്കുന്ന ഒരു ഒരു തരം ജീവിതമാണ് എല്ലാ മനുഷ്യരെയും ജീവിക്കുന്നത് എന്നെനിക്ക് തോന്നി. ആ കഥയാണ് നോവലിൽ പറഞ്ഞത്.

0: Radio Sino 91.7 FM
1: Qatar's favorite radio station
0: കേട്ട് കൂട്ടുകൂടാം
2: Radio Sino
3: Bookmark
4: with RJ Nanda
5: വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കോടയുള്ളത്. പൊന്നൊഴുകി വന്ന കാലം എന്ന പുസ്തകത്തെക്കുറിച്ച് പുസ്തകത്തിന്റെ എഴുത്തുകാരൻ തന്നെയായിട്ടുള്ള ES അനിം സാറ് കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ അടുത്ത് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാർ, എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, പുസ്തകത്തിന്റെ ആമുഖത്തിൽ അല്ലെങ്കിൽ സാറ് നറേറ്റ് ചെയ്യുന്ന ഭാഗങ്ങളിലെല്ലാം സാറ് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഇതാണ്, ഇത്തരത്തിലൊരു രചനയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലേക്കൊരു എഴുത്തിലേക്ക് എത്താനായി സാറിനെ സഹായിച്ച ഒരുപാട് വ്യക്തിത്വങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. ഒരുപാട് പേരുടെ ഒരു കളക്റ്റീവ് എഫേർട്ടാണ് ഈ ഒരു പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം. സോ അവരെ കുറിച്ച്, അത് മാത്രമല്ല സാറിന്റെ ഭാര്യയും മകളും അടക്കം ഈ ഒരു പുസ്തകത്തിന്റെ ഈ ഒരു ഇന്ന് കാണുന്ന ഈ ഒരു ഫോമിലേക്ക് എത്താനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ അതിനെ കുറിച്ച് എന്ന് പറയാമോ?
6: അത് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഡാറ്റ കളക്ഷൻ അപ്പുറത്ത് അന്വേഷണം അങ്ങനൊരു ത്വര എനിക്കുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ തുടരുകയുമാണ്, ഇന്നും തുടരുകയുമാണ്. അതിന്റെ ഭാഗമായിട്ട് നാട്ടിൽ തന്നെ ധാരാളമായിട്ട് ഓരോ ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്, ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്താണ് ഈ മനുഷ്യാവസ്ഥ, എന്താണ് ഇതിന്റെ പൊരുൾ എന്നുള്ള ഒരു അന്വേഷണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കൽ ആണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് വായിക്കുമേ. പൊതുരംഗത്തൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ മലയാളത്തിൽ ലബ്ധപ്രതിഷ്ഠരായ എഴുത്തുകാർ എല്ലാവരുമായിട്ടും നല്ല എല്ലാവരുമല്ല വളരെ കൂടുതൽ പേരുമായിട്ടും നല്ല ബന്ധമുണ്ട്, അവരുമായിട്ട് സഹകരണമുണ്ട്. അപ്പൊ അവരൊക്കെ എന്നോട് എന്തുകൊണ്ട് എഴുതുന്നില്ല എന്ന് എന്നെ വളരെ പണ്ടേ നിർബന്ധിക്കാറുണ്ട്. എനിക്ക് നേരത്തെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒരു തവണ യൂണിവേഴ്സിറ്റിക്ക് കഥ എഴുതുകയും അതിന് സമ്മാനം വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനത് എപ്പോഴോ നിർത്തി അതിൽ കൂടുതൽ പ്രാധാന്യം വേറെ കാര്യങ്ങൾ കൊണ്ട് അതിലെന്ത് കാര്യം എന്ന നിലയിലാണ് ആ വഴി മാറിയത്. എങ്കിലും എല്ലാ ദിവസവും എന്തെങ്കിലും എഴുതേണ്ടി വരുമായിരുന്നു, അത് അനിവാര്യത കൊണ്ടുള്ള എഴുത്തുകളെ പകരം എന്റെ പേരിൽ ഒരു പുസ്തകം വേണം എന്നുള്ളത് എനിക്ക് ചുറ്റുമുള്ളവരുടെ നിർബന്ധമായി. അപ്പൊ അതാണ് ഒടുവിൽ ഇങ്ങനെയായിട്ട്.

0: ఆనందం చేసి.
1: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Vodafone Shuf app. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ. Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
2: Powered by
1: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de rizhi ariyam. Call 4001707.
3: And
4: Marza Hypermarket, be fresh, be you. Visit your nearest store today.

0: feel your eyes are telling me something. I feel like keeping on looking at them. I feel my heart is beating faster. I feel speechless. What is happening to me? Is this love at first sight?
1: Hey, Vanamali. പ്രണയം കൊണ്ടു നനഞ്ഞ എന്റെ കൺപീലികൾ നിന്റെ നെറുകയിൽ മയിൽപീലിയാവുകയാണ്. ഒരു തലോടലിനായി തുടിക്കുകയാണ്.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: ഇ എസ് എൽ എം സാർ എഴുതിയ പൊന്നൊഴുക്കി വന്ന കാലം എന്നുള്ള പുസ്തകത്തിലൂടെ നല്ല വിശേഷങ്ങളൊക്കെ കേട്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നൊരു സമയമാണ്. സാധാരണഗതിയിൽ നിന്നും കുറച്ചൊരിപ്പം ഡിഫറെൻ്റ് ആയിട്ട് ഇന്ന് ബുക്ക് മാർക്കിൽ ഞാൻ പറയാൻ പോകുന്ന, അല്ലെങ്കിൽ ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് അതിൻ്റെ കഥ കൂടുതൽ എളുപ്പത്തിൽ പറഞ്ഞു തരാൻ ഇതിൻ്റെ എഴുത്തുകാരൻ തന്നെ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതാണ്. സോ സാറിൽ നിന്നും നമ്മൾ ഈ വിശേഷങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പുസ്തകത്തിൻ്റെ സമർപ്പണമാണ്. പുസ്തകം തുറന്ന് നോക്കുന്ന സമയത്ത് ആദ്യത്തെ പേജിൽ നമ്മൾ കാണുന്നത് സമർപ്പണമാണ്, ഒബ്വിയസ്ലി. ആൻഡ് ഇ എസ് എൽ എം സാറ് ഈ ഒരു പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് സാറിൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കുമാണ്. അത് എനിക്ക് തോന്നുന്നു നിങ്ങളൊന്ന് അറിയണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് ഞാനതൊന്ന് വായിക്കാം. അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ കൗമുദി വാരികയുടെ മുൻലക്കങ്ങളുടെ ചുരുൾ എടുത്തു തരികയും വായനയുടെ മഹാ ആകാശങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കാട്ടിത്തരികയും ചെയ്ത എൻ്റെ ഉപ്പയ്ക്ക്. ഇനി വരാൻ പോകുന്ന അടുത്ത വാചകങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ടത് ഫീൽ ചെയ്തു എന്നുള്ളതാണ്. ആ വരികൾ ഇങ്ങനെയാണ്: പുസ്തകങ്ങൾ വായിക്കുന്ന വൈകിയ രാത്രികളിൽ മകൻ സ്കൂളിലെ പാഠങ്ങൾ വായിക്കുകയാണെന്ന് കരുതി മണ്ണെണ്ണ വിളക്കിൻ്റെ തിരി നന്നാക്കി കൂട്ടിരിക്കാറുണ്ടായിരുന്ന എൻ്റെ ഉമ്മയ്ക്ക്. ശരിക്കും ഭയങ്കരമായിട്ട് നമുക്ക് വിഷ്വലി കാണാൻ പറ്റുന്ന തരത്തിലാണ് ആ വാചകങ്ങൾ പോകുന്നത്. അവിടെ മകൻ പഠിക്കുകയാണെന്നോർത്ത് മണ്ണെണ്ണ വിളക്ക് നന്നാക്കിയിരിക്കുന്ന ഉമ്മയെ കാണാം. ആ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ പുസ്തകങ്ങൾ വായിക്കുന്ന കുസൃതിയായിട്ടുള്ള ആ ചെറിയ കുഞ്ഞു മകനെ കാണാൻ പറ്റും. അത് ഭയങ്കര രസമായിട്ടുള്ളൊരു നിരീക്ഷണമായിരുന്നു. അതുമാത്രമല്ല, സാർ ഉദ്ദേശിച്ചിരിക്കുന്ന ഉമ്മയോടുള്ള അല്ലെങ്കിൽ ഉപ്പയോടുള്ള ഡെഡിക്കേഷൻ ഈ വരികളിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്.
2: അത് അങ്ങനെ അത്രമാത്രം ഉള്ളിൽ നിന്ന് സാന്ദ്രമായിട്ടും ഗാഢമായിട്ടും വരുന്നത്. ആ ഡെഡിക്കേഷൻ ഒരുപക്ഷെ ഞാൻ 30 സെക്കൻഡ് കൊണ്ട് എഴുതിയിട്ടുണ്ടാവും, പക്ഷേ അതവിടെ ഉണ്ട് എൻ്റെ ഉള്ളിൽ. വെറുതെ ഒന്ന് എഴുതിയാൽ മതി. അങ്ങനെ ആ ഒരു സമർപ്പണത്തെക്കുറിച്ച് വളരെ പെട്ടെന്ന് ആലോചിക്കുകയും എഴുതുകയും അയക്കുകയാണ് ചെയ്തത് ഈ പ്രൂഫിന് തൊട്ടു മുന്നേ. അപ്പോൾ മനസ്സിലായില്ലേ ഞാൻ
3: പറഞ്ഞത്? പക്ഷെ അതിൽ എത്രത്തോളം ഇന്റൻസിറ്റി ഉണ്ടെന്ന് ആ വാക്കുകളിലുണ്ട്. എന്ന് വെച്ചാൽ സാർ അത് എഴുതുമ്പോ നമുക്കിത് കാണാം, മണ്ണെണ്ണ വിളക്കില് തീരെ നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ഉമ്മ.
2: ഇത് സത്യമാണ്. അതായത് ഞാൻ ഈ ദസ്തവിസ്കിയുടെ പുസ്തകങ്ങളുടെയൊക്കെ പരിഭാഷ ഞാൻ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ, വിനയത്തോടെ പറയട്ടെ, ഞാൻ സ്കൂൾ ടോപ്പറായിരുന്നു ആദ്യ ക്ലാസ് തൊട്ട് ഒടുവിലത്തെ ക്ലാസ്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വളരെ വൈകിട്ട് ഈ ലൈബ്രറികളിൽ നിന്ന് എടുത്തുകൊണ്ടുവരുന്ന ഉപ്പയും ഉപ്പയുടെ ചങ്ങാതിമാരും പല ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരുപാട് പുസ്തകങ്ങൾ, അതും അല്ലാത്തതും ഞാൻ വൈകിയിരുന്ന് വായിക്കുമ്പോൾ ഉമ്മ കൂട്ടിയിരിക്കും.
1: ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരുപാട് നല്ല മെമ്മറീസിലൂടെ നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പൊ കുറച്ച് പാട്ടിന്റെ സമയമാണ്. പാട്ട് കേട്ട് കൂട്ടുകൂടി വന്നതിന് ശേഷം ബാക്കി പുസ്തക വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദി.

0: വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: In association with Nesto Hypermarket, now open at Old Passport Office, Karafa. Nesto, all
2: that you need. Unna male keri pogende.
3: Priya Suhruthukale, I am Lalu Alex.
4: You are listening to
3: Radio Suno. Radio Suno 91.7.
5: Bookmark.
6: Bookmark.
5: With RJ Nanda.
7: വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. പൊന്നൊഴുക്കി വന്ന കാലം എന്ന തന്റെ പുതിയ പുസ്തകത്തെക്കുറിച്ച് ഇ എസ് സലിം സാർ അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പലപ്പോഴും പല എഴുത്തുകാരും പല എഴുത്തുകളും എഴുതുന്ന സമയത്ത് അവരുടെ ജീവിതാനുഭവങ്ങൾ അതിന് ഒരു മാർഗമാവാറുണ്ട്. സാറിന്റെ ലൈഫിലെ പല എക്സ്പീരിയൻസുകളും ഈ ഒരു പുസ്തകത്തിന്റെ എഴുത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് സാർ ഒരു സഞ്ചാര പ്രേമിയാണെന്ന് ഓഫ് ദ മൈക്ക് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് പറയാൻ പറ്റി. അപ്പം അങ്ങനെ യാത്ര ചെയ്തപ്പോൾ കണ്ട കാഴ്ചകൾ, പരിചയപ്പെട്ട ആളുകളൊക്കെ ഈ ഒരു പുസ്തകത്തിന്റെ എഴുത്തിൽ സഹായിച്ചിട്ടുണ്ടോ?
8: നിശ്ചയമാണ്. ലോകത്തെ വലിയ ചക്രവാള സീമുകളിലേക്ക് കാണാനുള്ള ശേഷി ഉണ്ടാകുന്നു യാത്ര ചെയ്യുമ്പോൾ എന്നാണ് എനിക്ക് മൊത്തത്തിൽ യാത്രാനുഭവങ്ങളിൽ നിന്ന് തോന്നിയിട്ടുള്ളത്. അപ്പോ ഈ ചോദ്യമുണ്ട്, എന്താ യാത്രാ വിവരണം എഴുതാത്തത് എന്നൊക്കെ എന്നോട് ആളുകൾ
9: ചോദിക്കാറുണ്ട്,
8: പലരും ചോദിക്കാറുണ്ട്. അപ്പോ ഞാൻ ആ ഇത് വിവരണം എഴുതുക എന്നുള്ളതിനപ്പുറത്ത് എനിക്ക് തന്നെ എന്റെ ലോകവീക്ഷണത്തിന്റെ സീമകളെ വലുതാക്കണം എന്ന ലക്ഷ്യം കൊണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ അന്വേഷണമുണ്ട്. എന്താണിത്, എന്തിനാണിത്, എങ്ങോട്ടാണ് ഞാനും പ്രപഞ്ചവും പോകുന്നത് എന്നൊക്കെയുള്ള ചിന്തയുടെ ഭാഗമായിട്ടാണ് യാത്രയും ചെയ്തത്. അപ്പൊ അതെന്നെ നന്നായിട്ട് അന്വേഷണങ്ങളിലേക്ക് കടക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോ ഒന്ന് രണ്ടിടത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാന് കൊല്ലമൊഴിച്ച് മിക്കവാറും എല്ലാ ബസ് സ്റ്റാൻഡുകളിലും പഠിക്കുന്ന കാലത്ത് പത്രം വിരിച്ച് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. യാത്ര ചെയ്തു വരുമ്പോ കൊല്ലത്ത് മാത്രം വീട്ടിലേക്ക് പോകാം, ബാക്കി എവിടെയും രാത്രി ഇടമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ ആ ചെയ്തത് അങ്ങനെ മാത്രം കിടക്കില്ലല്ലേ, നമ്മുടെ അപ്പുറം ഇപ്പുറം ആരാണ്. അന്ന് ഇപ്പൊ അത് സാധിക്കത്തില്ല, കാരണം ഇപ്പോ സെക്യൂരിറ്റി പ്രശ്നങ്ങളൊക്കെ ഭയങ്കര വലുതായി. അന്ന് കുഴപ്പമില്ല, ഭിക്ഷക്കാർ, യാചകർ, പോക്കറ്റടിക്കുന്നവർ അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ നിരയിൽ ഒരാളായിട്ട് ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുമ്പോഴാണ് അപ്പോഴൊക്കെ കിട്ടുന്ന ജീവിതാനുഭവം ഇല്ലേ, അത് ഉണ്ടാക്കുന്ന കാതലുണ്ട്, വ്യക്തിത്വത്തിന്റെ കാതൽ. അത് നമ്മളെ എന്തിനാ സജ്ജമാക്കുന്നെന്ന് വെച്ചാൽ എന്തു വേണമെങ്കിലും വന്നോട്ടെ എന്നുള്ളത് തയ്യാറെടുക്കാൻ സജ്ജം.

0: सुनो 91.7 FM Qatar's favorite radio station. Radio Suno. Bookmark with RJ Nanda.
1: വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. അങ്ങനെ ബുക്ക്മാർക്കിന്റെ ഇന്നത്തെ ഈ ഒരു മണിക്കൂർ അവസാനിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങൾ അവസാനിക്കുന്ന സമയത്ത്, നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന വിഷയം പൊന്നൊഴുകി വന്ന കാലം എന്നുള്ള പുസ്തകമാണ്. അതിന്റെ റൈറ്ററായിട്ടുള്ള ഈ സലിം സാറാണ് നമ്മുടെ കൂടെ വിശേഷങ്ങൾ പങ്കുവെച്ച് ജോയിൻ ചെയ്യുന്നത്. വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നാളെയാണ് ഈ ഒരു പുസ്തകം നമ്മുടെ ബഹ്റൻ മലയാളികൾക്കിടയിലേക്ക് എത്താനായിട്ട് പോകുന്നത്. കേരളത്തിൽ ഇതിന്റെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് പ്രസിദ്ധീകരിക്കുന്നത് ബഹ്റൈനിലെ മലയാളികൾക്ക് ഇത് അവൈലബിൾ ആവുന്നത് നാളെ മുതലാണ്. ഗൾഫ് രാജ്യങ്ങളിലും മറ്റെല്ലാ ഇടങ്ങളിലേക്ക് ഈ ഒരു പുസ്തകം ഇനി ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ എന്താണ് നമ്മുടെ ലിസണേഴ്സിന്റെ അടുത്ത് ഈ ഒരു സന്തോഷ നിമിഷത്തിൽ സാറിന് പറയാനുള്ളത്?
2: ഞാൻ ശ്രമിച്ചത് അവരും ഞാനും ഒക്കെ ജീവിച്ച ജീവിതത്തെ മുകളിൽ നിന്ന് നോക്കി കണ്ടിട്ട് പറയാന്. നമ്മൾ അടുത്ത് നിന്ന് നോക്കുമ്പോൾ അത് വലിയ ലാർജർ ദാൻ ലൈഫ് സൈസിൽ നമ്മൾ ഓരോന്നിനെയും കാണും. മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ എല്ലാത്തിനെയും ഒരുമിച്ച് കാണും. അങ്ങനെ ഞങ്ങളുടെ ഒക്കെ ജീവിതങ്ങൾ, ഞങ്ങൾ ജീവിച്ച ജീവിതങ്ങളെ കാണാൻ ശ്രമിക്കുക ചെയ്തു. അതുകൊണ്ട് അവരും വിഹഗ വീക്ഷണത്തിൽ ഇത് എങ്ങനെയായിരുന്നു നോക്കണം
3: എന്നാണ് പറയാനുള്ളത്.
1: അത് മാത്രല്ല, ഇനി നിങ്ങളുടെ അറിവിലേക്ക്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അറിവിലേക്ക് പറയാനുള്ളത്, ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഞാനും സാറും മാത്രല്ല ഇവിടെ ഉള്ളത്, മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം കൂടി സാറിന്റെ കൂടെ ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട്. പുസ്തകത്തിലുടനീളം സാറിനെ ഹെൽപ്പ് ചെയ്ത് ഒരുപാട് പേരെ കുറിച്ച് സാറ് മെൻഷൻ ചെയ്തു. അതിലെ സാറിന്റെ വൈഫും മകൾ നയൻതാരയും വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. മാമിന്റെ പേര് ഷേർലി എന്നാണ്. ആൾ ഇന്ത്യൻ സ്കൂളില് ടീച്ചറാണ് കേട്ടോ. സോ ടീച്ചറിനെ കുറിച്ച് രണ്ട് വാക്കുകൾ പറയാതെ എങ്ങനെയാണ്? ആള് മാത്സ് ടീച്ചറാണ്, സ്കൂളുകളില് കുട്ടികളെ ഇങ്ങനെ കുഴപ്പിക്കുന്ന പണികൾ കൊടുക്കുന്ന ആള്. നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെടണ്ടേ? ഒരു മാത്സ് ടീച്ചറിന് ഒരു എഴുത്തുകാരി ആവാനായിട്ട് ബുദ്ധിമുട്ടാണോ, അല്ലെങ്കിൽ എഴുത്തിന്റെ ഭാഗമാവാൻ ബുദ്ധിമുട്ടാണോ?
4: എഴുത്തുകാരെ എഴുതുക എന്നുള്ളൊരു ആഗ്രഹം, അതിനുള്ളൊരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുത്തുകാരൻ. ഈ മാത്തമാറ്റിക്സും ഞാനെന്ന് പറഞ്ഞാൽ, ഞാൻ ചെറിയ ക്ലാസ് മുതൽ എനിക്ക് ആദ്യം എല്ലാ സബ്ജക്റ്റും, ഈവൻ പത്താം ക്ലാസ് കഴിയുമ്പോഴാണല്ലോ നമ്മളൊരു പ്രത്യേക സബ്ജക്റ്റ് തിരഞ്ഞെടുത്ത് പഠിക്കുകയൊക്കെ ചെയ്യുന്നത്, എല്ലാ സബ്ജക്റ്റും എല്ലാ മേഖലയും ഇഷ്ടമായിരുന്നു എനിക്ക്. അങ്ങനെ പോയി പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് ഒരു തൂക്കത്തിൽ മുന്നിലോട്ട് നിന്ന മാത്തമാറ്റിക്സ്, തീർച്ചയായിട്ടും ഞാൻ അതങ്ങനെ തിരഞ്ഞെടുത്ത ആളാണ്. അങ്ങനെ ഒരു ഓപ്ഷനെ എനിക്കുള്ളൂ എന്നാണെങ്കിൽ അത് മാത്തമാറ്റിക്സ് തന്നെയായിരിക്കണം. അതുപോലെ തന്നെ അധ്യാപനം തന്നെ ആയിരിക്കണം എൻ്റെ ജോലി എന്നുള്ളതും അന്നേ ഞാൻ എടുത്തതാണ്. അല്ലാതെ നമ്മൾ സാധാരണ കാണുന്നത് പോലെ മറ്റൊരു ജോലി ഇല്ലെങ്കിൽ എന്നുള്ളതല്ല. തീർച്ചയായിട്ടും ഞാൻ തിരഞ്ഞെടുത്ത് എൻ്റെ ഡിഗ്രി കഴിയുമ്പോൾ തന്നെ ഞാൻ ബിഎഡിന് പോയിട്ട് മാത്സ് ടീച്ചർ ആയിട്ട് വന്നൊരാളാണ്. പക്ഷെ അപ്പോഴും ഞാൻ എപ്പോഴും ചെറുതിലേ മുതലേ തന്നെ നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും വായിക്കുന്നുണ്ട്, ഞാൻ എഴുതുകയും ചെയ്യും. എഴുതുക എന്ന് പറയുമ്പോൾ ഞാനതൊരു പുസ്തകമായിട്ടൊന്നും എങ്ങും വെച്ചിട്ടില്ല, എങ്കിലും ഞാൻ എഴുതും. അനിവാര്യത കൊണ്ടും എഴുതും, അല്ലാതെ എനിക്ക് എഴുതണം എന്ന് തോന്നുമ്പോഴും ഞാൻ എഴുതാറുണ്ട്. ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ കൊടുത്ത് കുട്ടികളെയൊക്കെ കുഴക്കുന്ന അല്ല, കുട്ടികൾ നിങ്ങൾ ഭാവിയിൽ ഒരു പ്രോബ്ലം നേരിടുകയാണെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്.
1: ടീച്ചറിന്റെ എന്തെങ്കിലും പാഠങ്ങൾ അല്ലെങ്കിൽ ചില തിരുത്തലുകൾ പുസ്തകത്തിന് മുതൽക്കൂട്ടായിരുന്ന?
2: കാരണം എനിക്ക് ഇതിപ്പോ ബലമായിട്ട് ഇത് എഴുതിയിട്ടേ, വായിച്ച് കറക്റ്റ് ചെയ്ത് അങ്ങനെ ഞാൻ തന്നെ പലതവണ വായിച്ച്, ഇത് ആദ്യം എഴുതിയപ്പോ ഇതിനേക്കാളൊക്കെ ഭയങ്കര വലുതായിരുന്നു. അപ്പൊ അത് കുറയ്ക്കുക, ഇതൊന്നും ഞാൻ സ്വന്തമായിട്ടാണെങ്കിൽ ഞാൻ ചെയ്യത്തില്ല, അത് അയാൾ ഇടപെട്ട് ഇതായത് കൊണ്ടാണ് അത് സംഭവിക്കുന്നതിനെ. കുട്ടികളെ മാത്സും ഞങ്ങളെ വീട്ടിലുള്ള ഞങ്ങൾ രണ്ടുപേരെയും മര്യാദയുമാണ് അയാൾ പഠിപ്പിക്കാറ്.
1: കുറച്ചധികം നേരം നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ സാറിന് എല്ലാവിധ ആശംസകളും, ഇനിയും ഒരുപാട് എഴുത്തുകൾ സാറിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
2: വളരെ നന്ദി, നല്ല സംഭാഷണമായിരുന്നു,
1: ഒരുപാട് സന്തോഷം. സാർ പൊന്നൊഴുകി വന്ന കാലത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ച് ബുക്ക്മാർക്കിനൊപ്പം റേഡിയോ സുനോയ്ക്കൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിൽ, എന്തായാലും സാറിന്റെ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. കൂട്ടത്തില് നമ്മൾ പറഞ്ഞ കാര്യമൊന്നും മറക്കണ്ട, ഒരു നല്ല സഞ്ചാരപ്രേമിയാണെന്ന് പറഞ്ഞു. ഇനി ഒരു നല്ല യാത്രാ വിവരണോ അല്ലെങ്കിൽ ഒരു യാത്രാ പുസ്തകവുമായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പുസ്തക വിശേഷമാണ് നമ്മൾ ഇനി അടുത്തത് സാറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തത്. അപ്പൊ ഇനി അടുത്ത വട്ടം നമുക്ക് ഇതേ സീറ്റില് ഇതേ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ, അടുത്ത പുസ്തക വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പൊ ഒരിക്കൽ കൂടി നന്ദി, താങ്ക് യു സോ മച്ച് സാർ. അപ്പൊ ബുക്ക്മാർക്കിൽ ഇന്നുണ്ടായിരുന്ന വിശേഷം പൊന്നൊഴുകി വന്ന കാലത്തെ കുറിച്ചാണ്. നമ്മളായിരിക്കുന്ന ഭൂമിയുടെ വിശേഷങ്ങൾ അറിയുക, അതിന്റെ ചരിത്രം ഒന്നറിയുക, അത് മനസ്സിലാക്കുക, അതിലൂന്നി മുമ്പോട്ട് പോവാന്ന് പറയുന്നത് നമ്മളെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നാളെ മുതൽ ഗൾഫ് മലയാളികൾക്കിടയിലേക്ക് എത്തുകയാണ് ഇ എസ് സലീം എഴുതിയ പൊന്നൊഴുകി വന്ന കാലം. അപ്പോൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വായിച്ചു നോക്കുക എന്നുള്ളതാണ് എന്റെ യൂഷ്വൽ ഒരു പറയുന്ന ഒരു ശൈലി അല്ലെങ്കിൽ ഒരു പാറ്റേൺ അങ്ങനെയാണ്. പക്ഷേ ഇത് നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുമ്പോൾ എല്ലാവരും വാങ്ങി വായിച്ചു നോക്കാനായിട്ട് മറക്കണ്ട. നമ്മളായിരിക്കുന്ന ഈ മണ്ണിന്റെ ചരിത്രം കൂടുതൽ ഒരു നല്ല കഥാപുസ്തകമായിട്ട് ഒരു നോവലായിട്ട് വായിക്കാനായിട്ട്. അപ്പോൾ അടുത്ത ബുക്ക് മാർക്കിൽ മറ്റൊരു പുതിയ പുസ്തക വിശേഷവുമായിട്ട് എത്തുന്നത് വരെ തൽക്കാലത്തേക്ക് ഞാനൊന്ന് ബൈ പറയാണ്. കൂടെ ഉണ്ടായിരുന്ന ആളുടെ പേര് മറക്കണ്ട, നന്ദയായിരുന്നു. കീപ് ലിസ്ണിംഗ് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടെ.

റേഡിയോ സുനോ 91.7 FM. 91.7 FM.

0: ഉണ്ടാക്കുവാൻ നീ പഠിച്ചോ.
1: റേഡിയോ സുനോ 91.7 FM.
2: കേട്ട് കേട്ട് കൂട്ടുകൂടാം.

सुनो 91.7 FM, कतर्स फेवरेट रेडियो स्टेशन।